0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 9 ചൊവ്വാഴ്ച ഉച്ച മുതൽ June 10 ബുധനാഴ്ച ഉച്ചവരെ നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർ വിവരണമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ പിതാവ് തന്റെ അപ്പസ്തോലിക യാത്രയുടെ 2 പാദമായ ബാഴ്സലോണയിലേക്ക് യാത്രയായതുവരെയുള്ള വിവരങ്ങളാണ് വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ റേഡിയോയിലൂടെയും വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിലൂടെയും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചത്. മാഡ്രിഡിലെ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കും മറ്റ് ചടങ്ങുകൾക്കും ശേഷം അഡോൾഫോ സുവാരസ് മാഡ്രിഡ് ബരഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയോടെ സ്പെയിനിലെ കറ്റലോണിയ പ്രവിശ്യയുടെ തലസ്ഥാനമായ ബാഴ്സലോണയിലേക്ക് യാത്ര പുറപ്പെട്ട പാപ്പ 500 കിലോമീറ്ററുകളോളം നീണ്ട ഈ വിമാനയാത്രയ്ക്കു ശേഷം ഉച്ചകഴിഞ്ഞ് 12:30 ബാഴ്സലോണ ജോസെഫ് താരാദെയ്യാസ് ബാഴ്സലോണ എൽ പ്രാത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി കറ്റലോണിയയിലെ പ്രാദേശിക ഔദ്യോഗിക നേതൃത്വം പരിശുദ്ധ പിതാവിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുകയും തുടർന്ന് അവിടെയുള്ള VIP ഹാളിൽ ചെറിയൊരു കൂടിക്കാഴ്ച നടത്തുകയും പാപ്പ വിമാനത്താവളത്തിന്റെ ചാപ്പലിലെ സക്രാരി ആശീർവദിക്കുകയും ചെയ്തു. വിമാനത്താവളത്തിൽ നിന്നും 15 കിലോമീറ്ററുകളോളം അകലെ ബാഴ്സലോണ നഗരത്തിൽ വിശുദ്ധ കുരിശിന്റെയും റോമൻ ക്രൈസ്തവ പീഡനകാലത്ത് ക്രിസ്തുവർഷം 303 തന്റെ 13 വയസ്സിൽ രക്തസാക്ഷിയായ വിശുദ്ധ എവ്ലാലിയുടെയും പേരിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. 599 വിശുദ്ധ കുരിശിനു സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയം 877 മുതലാണ് വിശുദ്ധ എവ്ലാലിയയ്ക്കുകൂടി സമർപ്പിക്കപ്പെട്ടത്. 1298 ആരംഭിച്ച ഈ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ 15 നൂറ്റാണ്ടുവരെ തുടർന്നിരുന്നു. 1867 ഈ ദേവാലയം മൈനർ ബസലിക്കയായി ഉയർത്തപ്പെട്ടു. ബാഴ്സലോണയിലെ വിശ്വാസി സമൂഹത്തിനൊപ്പം മധ്യാഹ്ന യാമപ്രാർത്ഥനയ്ക്കായാണ് പരിശുദ്ധ പിതാവ് ഈ ദേവാലയത്തിലേക്കെത്തിയത്. ഇവിടെയെത്തിയ പാപ്പായെ ബാഴ്സലോണ അതിരൂപതാധ്യക്ഷൻ കർദിനാൾ ഹുവാൻ ഹൊസെ ഒമെയ്യ ഒമെയ്യയും ഡീനും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച പാപ്പ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ അല്പസമയം പ്രാർത്ഥനയിൽ ചിലവഴിച്ച ശേഷം ദേവാലയത്തിന്റെ മധ്യത്തിലൂടെ പ്രധാന അൽത്താരയിലെത്തി. തുടർന്ന് സ്വാഗതഗാനത്തിനുശേഷം അതിരൂപതാധ്യക്ഷൻ പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്കും ലോകത്ത് സമാധാനവും ഐക്യവും ഉണ്ടാകാൻ വേണ്ടിയുമാണ് ഈ പ്രാർത്ഥനയിൽ തങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതെന്ന് സ്പാനിഷ് ഭാഷയിലുള്ള തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. തുടർന്നു നടന്ന യാമപ്രാർത്ഥനാ മധ്യേ പരിശുദ്ധ പിതാവ് വചനസന്ദേശം നൽകി.
3: യാമപ്രാർത്ഥനയിലെ 6 മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ബാഴ്സലോണയിലെ സാന്താക്രൂസ് സാന്ത എവ്ലാലിയ ബസിലിക്കയിൽ ഒരുമിച്ചുകൂടിയതിൽ തനിക്കുള്ള അതിയായ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. വധു വരനോട് സംസാരിക്കുന്നതുപോലെയാണ് യാമപ്രാർത്ഥനകൾ എന്നതും ക്രിസ്തു തന്റെ ശരീരവുമായി ഐക്യപ്പെടുത്തി പിതാവിനോട് ഉയർത്തുന്ന പ്രാർത്ഥനയാണിത് എന്ന 2 വത്തിക്കാൻ കൗൺസിലിന്റെ പഠനത്തെയും നാം ഏക ശരീരമാകേണ്ടതിന് നാം എല്ലാവരും ഏക ആത്മാവിൽ സ്നാനം സ്വീകരിച്ചു എന്ന പൗലോസ്ലിഹായുടെ വാക്കുകളും ഉദ്ധരിച്ച പാപ്പ മണവാട്ടിയും ശരീരവും എന്ന 2 ചിത്രങ്ങളെക്കുറിച്ചാണ് തുടർന്ന് സംസാരിച്ചത്. തന്റെ അംഗങ്ങളുടെ വൈവിധ്യമാർന്ന അനുഭവങ്ങളും കൃപാവരങ്ങളും കൊണ്ട് സമ്പന്നമായ സഭ പ്രഥമവും പ്രധാനമായും ഒരു പ്രിയപ്പെട്ട വധുവാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ബാഴ്സലോണയിലെ വിശുദ്ധരുടെ സമൂഹത്തെ പ്രതിനിധീകരിക്കുവാൻ അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ ഈ അവബോധത്തോടെ ജീവിക്കുവാനും ക്രിസ്തുവിനെ പിൻചെല്ലുവാനും അപ്രകാരം ജീവിതത്തിന്റെ പൂർണതയിലേക്ക് നടന്നെടുക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഐക്യത്തോടെ താഴ്മയുള്ള നന്ദിയുള്ള ഹൃദയത്തോടെ വളരുന്നുവെന്നും സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകളിലും കുടുംബങ്ങളിലും ഇടവകകളിലും ജോലിസ്ഥലങ്ങളിലും പരിശീലന മേഖലകളിലും കൂരിയയിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള കടമയെയും ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു, ഏവരുടെയും പൊതുവായ പുത്രത്വത്തെയും പൊതുവായ വിളിയെയും കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് ത്യാഗം, പരസ്പര ശ്രദ്ധ, ക്ഷമ എന്നിവ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരു കുടുംബാന്തരീക്ഷം പുലർത്തുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. ഈ നഗരവും ഈ പ്രദേശവും ക്രിസ്തീയ സാഹോദര്യത്തിന് തുറന്ന വലിയ ഒരു ഭവനമാണെന്ന് സഭയ്ക്ക് മുൻപാകെ പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഏവരെയും ക്ഷണിച്ചതും പാപ്പ അനുസ്മരിച്ചു. എല്ലാ ധ്രുവീകരണത്തിനും അതീതമായി ഐക്യവും കൂട്ടായ്മയും കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്ന സഹോദര മനോഭാവം വളർത്തുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. എല്ലാവരും ഒരേ ആത്മാവിന്റെ പ്രവർത്തനത്താൽ സജീവമാണെന്നതിനാൽ ഏവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അനുസരണത്തിലും വിശ്വാസത്തിലും സ്വയം സമർപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആത്മാവാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. ഒരു ശരീരത്തിലെന്ന പോലെ നമുക്കിടയിൽ ശക്തവും ദുർബലവുമായ അവയവങ്ങളും ഉണ്ടെന്നും എന്നാൽ സന്ദേശമെല്ലായ്പ്പോഴും ഒന്നുതന്നെയാണെന്നും ലഭിച്ച ദാനങ്ങളുടെ സമൃദ്ധിയിൽ നാം ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ ശക്തരാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്ന ഐക്യത്തെയും അനുദിനം അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെയും നശിപ്പിക്കുവാൻ ഒന്നിനെയും അനുവദിക്കാതിരിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങളാലും ഭിന്നതകളാലും കീറിമുറിക്കപ്പെട്ട ഒരു ലോകത്ത് വിഘടിച്ചുകൊണ്ടിരിക്കുന്നതും വ്യക്തിപരവുമായ ഒരു സമൂഹത്തിൽ ത്യാഗങ്ങളുടെയും യാഗങ്ങളുടെയും വിലയിൽ പോലും ഐക്യത്തിന്റെയും സ്വീകാര്യതയുടെയും സമാധാനത്തിന്റെയും സാക്ഷികളും പ്രവാചകന്മാരുമാകുവാൻ ആഗ്രഹിക്കുന്നത് സാന്ത എവ്ലാലിയെപ്പോലെയുള്ള രക്തസാക്ഷികളുടെ അടിയുറച്ച ബോധ്യങ്ങളാണെന്നും അവരെപ്പോലെ ദൈവഹിതത്തിന് അതേയെന്ന് മറുപടി പറയുവാൻ ഏവർക്കും സാധിക്കണമെന്നും പാപ്പ പറഞ്ഞു.
2: പ്രാർത്ഥനയുടെ അവസാനം പാപ്പ ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് ദേവാലയത്തിന്റെ ക്രിപ്റ്റിലുള്ള വിശുദ്ധ എവ്ലാലിയുടെ കല്ലറയ്ക്കരികിലെത്തി പരിശുദ്ധ പിതാവ് പ്രാർത്ഥിച്ചു. പിന്നീട് ഏവരും അതിരൂപതാ മന്ദിരത്തിലേക്ക് ഉച്ചഭക്ഷണത്തിനായി പോയി. വൈകുന്നേരം 4:00 കറ്റലോണിയയുടെ പ്രസിഡന്റ് സാൽവദോർ ഇല്ല ഇ റോക്ക പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തി. 2020-21 കാലഘട്ടത്തിൽ സ്പെയിനിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹം 2024 കറ്റലോണിയയുടെ നേതൃപദത്തിലേക്കെത്തിയത്. വൈകുന്നേരം 5:00 പ്രദേശത്തുള്ള അഗസ്റ്റീനിയൻ സഭാംഗങ്ങൾക്കൊപ്പം പരിശുദ്ധ പിതാവ് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ജൂൺ 9 വൈകുന്നേരം പരിശുദ്ധ പിതാവിന്റെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളിൽ ഒന്ന് നഗരത്തിലുള്ള ലൂയിസ് കുംപാഞ്ഞീസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ യുവജനങ്ങൾക്കൊപ്പമുള്ള പ്രാർത്ഥനാ സായാഹ്നമായിരുന്നു. ഇതിനായി വൈകുന്നേരം 7:00 കാറിൽ യാത്രയായ പാപ്പ 5 കിലോമീറ്ററുകളോളം അകലെയുള്ള ഈ സ്റ്റേഡിയത്തിലേക്ക് 7:30 എത്തി. തുടർന്ന് പാപ്പ അവിടെയുണ്ടായിരുന്ന 30 ആംബുലൻസുകൾ വെഞ്ചരിച്ചു. ഏതാണ്ട് 40,000 യുവജനങ്ങളുണ്ടായിരുന്ന സ്റ്റേഡിയത്തിലൂടെ പരിശുദ്ധ പിതാവ് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചു. 1927 പണി ചെയ്യപ്പെട്ട ഈ സ്റ്റേഡിയത്തിന് 55,000 ആളുകളെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. 1992 ഒളിമ്പിക്സ് മത്സരങ്ങൾക്കുശേഷം ഇവിടെ വിവിധ കലാ കായിക മത്സരങ്ങളും സമ്മേളനങ്ങളും നടക്കാറുണ്ട്. 8:00 പ്രാർത്ഥനാ സമ്മേളനം ആരംഭിച്ചു. പ്രാരംഭ സ്വീകരണ ചടങ്ങുകൾക്കുശേഷം അതിരൂപതാധ്യക്ഷൻ കർദിനാൾ ഒമയ്യ ഒമയ്യ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. തുടർന്നു നടന്ന ഗാനാലാപനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം പാപ്പ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് സംസാരിച്ചു.
3: ബാഴ്സലോണയിലെ യുവജനങ്ങൾക്കൊപ്പം നടത്തിയ ജാഗരണ പ്രാർത്ഥനാവേളയിൽ പാപ്പ യുവാക്കളുടെ വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് കത്തോലിക്ക സഭയുടെ മാതൃഭാവത്തെ എടുത്തുകാണിച്ചു. യുവാക്കൾ പങ്കുവച്ച അനുഭവ സാക്ഷ്യങ്ങൾക്ക് പാപ്പ നന്ദിയർപ്പിച്ചു. സത്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹത്തിന് വിശാലമായ ഒരു ചക്രവാളം ആവശ്യമാണെന്നും അതിനായി ആഴത്തിലുള്ള ഒരു യാത്ര ആവശ്യമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഓരോ പരിമിതമായ ചക്രവാളവും ഓരോ ചുവടും ഓരോ വിജയവും നമ്മെ തൃപ്തിപ്പെടുത്തുമ്പോൾ അവ നമ്മെ വീണ്ടും മുൻപോട്ടു നടക്കുവാൻ പ്രേരിപ്പിക്കണമെന്നും പാപ്പ പറഞ്ഞു. വ്യക്തിയെ കേന്ദ്രസ്ഥാനത്ത് നിർത്താത്തതും വിവിധ തലങ്ങളിൽ അനീതിയുടെയും അസ്തിത്വപരമായ ദാരിദ്ര്യത്തിന്റെയും സാഹചര്യങ്ങൾക്ക് കാരണമാകുന്നതുമായ സാമൂഹിക വ്യവസ്ഥകൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തണമെന്നും ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് പകരമായി നിശബ്ദതയുടെ നിമിഷങ്ങൾ വളർത്തിയെടുക്കുവാനും സുവിശേഷം വായിക്കുവാനും ദൈവവുമായി സംസാരിക്കുവാനും മറ്റുള്ളവരുമായി ഒരുമിച്ച് ആന്തരിക യാത്ര നടത്തുവാൻ ശ്രമിക്കുവാനും സഭയോടൊപ്പം യാത്ര ചെയ്യുവാനും വൈദികരെ കണ്ടുമുട്ടുവാനും പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. കഷ്ടപ്പാടുകൾ എന്നും ഒരു യാഥാർത്ഥ്യമാണെന്നും നിരാശ നിറഞ്ഞ ജീവിതത്തിൽ യേശുവുമായുള്ള സമ്പർക്കം ജീവിതത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുവാനും ജീവിതത്തിലേക്ക് മടങ്ങുവാൻ വീണ്ടും എഴുന്നേൽക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സമ്മർദ്ദങ്ങൾക്കും പ്രതീക്ഷകൾക്കും പിരിമുറുക്കങ്ങൾക്കും ആളുകളെ വിധേയമാക്കുന്ന ഒരു സാഹചര്യത്തിൽ മാനസികാരോഗ്യം വീണ്ടെടുക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും പാപ്പ പറഞ്ഞു. തന്റെ ഇഹലോകവാസത്തിന്റെ അവസാനം യേശു അനുഭവിച്ച വേദനകളെയും കഷ്ടപ്പാടുകളെയും പാപ്പ എടുത്തു പറഞ്ഞു. അന്ത്യ അത്താഴത്തിന്റെയും ഗത്സമനിയിലെ പ്രാർത്ഥനയുടെയും നിമിഷങ്ങളെയും കുരിശിൽ മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഭൂമിയെങ്ങും അന്ധകാരം ബാധിച്ചതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവപുത്രൻ മനുഷ്യരാശിയുടെ എല്ലാ ദുഃഖവും ഏകാന്തതയും കഷ്ടപ്പാടുകളും സ്വന്തം ജഡത്തിൽ ഏറ്റെടുത്തുവെന്ന് പാപ്പ വിശദീകരിച്ചു. നമ്മുടെ വേദന പങ്കുവയ്ക്കുകയും നമ്മുടെ ദുഃഖങ്ങളുടെ ഭാരം വഹിക്കുകയും നമ്മോടൊപ്പം കഷ്ടപ്പെടുകയും നാം കരയുമ്പോൾ സ്നേഹവും കരുണയും നിറഞ്ഞ തന്റെ സാന്നിധ്യത്തോടെ നമ്മുടെ അരികിൽ നിൽക്കുന്ന കരുണയുള്ള ദൈവത്തിന്റെ മുഖമാണ് ഇവിടെ വെളിപ്പെടുന്നതെന്നും പാപ്പ പറഞ്ഞു. യേശുവിന്റെ കുരിശ് നമ്മോട് പറയുന്നത് ദൈവം നമ്മെ കൈവിടുന്നില്ല എന്നും വേദനയുടെയും അങ്ങേയറ്റത്തെ ഏകാന്തതയുടെയും നിമിഷത്തിൽ അവൻ നമ്മോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുന്നു എന്നും അവൻ നമ്മുടെ കണ്ണുനീർ മാത്രമല്ല മറ്റുള്ളവർ കേൾക്കാത്ത നമ്മുടെ കഷ്ടപ്പാടിന്റെ നിലവിളി പോലും കേൾക്കുന്നു എന്നുമാണെന്ന് പാപ്പ പറഞ്ഞു. ഏറ്റവും പ്രയാസകരവും വേദനാജനകവുമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുന്ന ഭാരങ്ങൾ ഒരിക്കൽ കൂടി അവനെ ഏൽപ്പിക്കുകയും നിലവിളി ഉയർത്തുകയും വേണമെന്നും പാപ്പ പറഞ്ഞു. ജീവിതത്തിന്റെ പുനർജനനം ദൈവത്തോടൊപ്പം മാത്രമാണ് സാധ്യമാകുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ സാധിക്കുക എന്നത് ദൈവകൃപയുടെ ഒരു അടയാളം തന്നെയാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. പല കുറ്റകൃത്യ വാർത്തകളും ഇന്നും കുടുംബ ബന്ധങ്ങളിലെ വിഷലിപ്തമായ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ദുരുപയോഗവും അടിച്ചമർത്തലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും നിർഭാഗ്യവശാൽ പലപ്പോഴും സ്ത്രീഹത്യകളിലേക്കും നയിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വ്യക്തിപരമായും ഒരു സമൂഹം എന്ന നിലയിലും ഈ നാടകീയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. യേശു നമ്മെ ക്ഷമയുടെ പാതയിലേക്ക് ക്ഷണിക്കുമ്പോൾ ക്ഷമയുടെ കൃപയ്ക്കുവേണ്ടി നാം പ്രാർത്ഥിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു.
2: തുടർന്ന് നടന്ന സുവിശേഷ വായനയ്ക്കു ശേഷം പരിശുദ്ധ പിതാവ് ചെറിയൊരു വചന സന്ദേശവും നൽകി.
4: ജൂൺ 9 ചൊവ്വാഴ്ച വൈകുന്നേരം കറ്റലോണിയയിലെ ലൂയിസ് കുംബാഞ്ഞിസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ യുവജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ സായാഹ്നം നടത്തിയ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സുവിശേഷത്തിലെ നിക്കോദേമുസിന്റെ വ്യക്തിത്വത്തെ പരാമർശിച്ചുകൊണ്ടാണ് വചന സന്ദേശം നൽകിയത്. ഇരുട്ടിൽ തീർത്ഥാടനം നടത്തുന്ന വ്യക്തികളാണ് നാമെന്നും ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ അർത്ഥവും സത്യവും സ്നേഹവുമാണ് നാം അന്വേഷിക്കുന്നതെന്നും പാപ്പ പ്രസ്താവിച്ചു. ജീവിതത്തിലും വിശ്വാസ അനുഭവത്തിലും നാമെല്ലാവരും ഇരുട്ടിന്റെയും സംശയങ്ങളുടെയും നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അന്ധകാരത്തിന്റെ രാത്രികൾ അനുഗ്രഹത്തിന്റെയും പുനർജീവിതത്തിന്റെയും ഇടങ്ങൾ കൂടിയാണെന്നാണ് നിക്കോദേമുസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. നമ്മെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ അല്ല, രക്ഷിക്കാനും നവീകരിക്കാനുമുള്ള ആഗ്രഹത്തോടെയാണ് ദൈവം നമ്മെ സമീപിക്കുന്നതെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. അതുകൊണ്ടുതന്നെ രാത്രികളെ അവ നമ്മുടേതാകട്ടെ, സഭയുടേതാകട്ടെ, സമൂഹത്തിന്റേതാകട്ടെ, വിധിക്കുക എന്നതാകരുത് നമ്മുടെ ലക്ഷ്യമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സ്പെയിൻ ഉൾപ്പെടെയുള്ള ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികളെ ആത്മാർത്ഥതയോടെ നോക്കിക്കാണാൻ പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. പട്ടിണിയും സാമൂഹ്യ സാംസ്കാരിക ഭിന്നതകളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കു മുന്നിൽ ഏതുതരം ഭാവി പടുത്തുയർത്താനാണ് നാം ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഏവരെയും സ്വാഗതം ചെയ്യുന്നതും എല്ലാവരുടെയും അന്തസ്സുമാനിക്കുന്നതുമായ ഒരു രാജ്യമായി സ്പെയിൻ നിലനിൽക്കേണ്ടതുണ്ടെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കു നയിക്കാൻ സുവിശേഷത്തിന്റെ പ്രഭയ്ക്ക് സാധിക്കുമെന്ന ഉറപ്പോടെ തുറന്ന മനസ്സോടെയും വിശ്വാസത്തോടെയും ശരണത്തോടെയും ദൈവത്തെ തേടാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. നമ്മുടേതായ ഒന്നിനെയും നഷ്ടപ്പെടുത്താനല്ല, നമുക്ക് നിത്യജീവൻ നൽകാനും അവസാനമില്ലാത്ത ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു.
2: വിശ്വാസ പ്രമാണവും മറ്റ് പ്രാർത്ഥനകളുമായി തുടർന്ന ഈ സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകുകയും മരിയൻ ഭക്തിഗാനത്തിനും സമാപനഗാനത്തിനും ശേഷം അതിരൂപതാ മന്ദിരത്തിലേക്ക് വൈകിട്ട് 9:30 തിരികെ പോവുകയും ചെയ്തു. അവിടെയെത്തിയ പാപ്പ അത്താഴം കഴിച്ച ശേഷം വിശ്രമിച്ചു. പാപ്പായുടെ സ്പെയിനിലെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ 5-ാം ദിവസമായ June 10 ബുധനാഴ്ച ഉണ്ടായിരുന്ന പ്രധാന പരിപാടികളിൽ ഒന്ന് കറ്റലോണിയയിലെ ജയിലുകളിലൊന്നായ ബ്രിയാൻസ് 1 സന്ദർശനമായിരുന്നു. ബാഴ്സലോണ അതിരൂപതാ മന്ദിരത്തിൽ നിന്നും 44 കിലോമീറ്ററുകൾ അകലെയുള്ള ഈയിടത്തേക്ക് രാവിലെ 10:45 പരിശുദ്ധ പിതാവ് കാറിൽ യാത്രയായി. 1991 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ജയിൽ 61,000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ളതാണ്. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്ന ഈ സമുച്ചയത്തിൽ 1993 സ്ത്രീ തടവുകാർക്കായി മറ്റൊരു വിഭാഗം ആരംഭിച്ചിരുന്നു. രാവിലെ 11 മണിയോടെ ജയിലിലെത്തിയ പാപ്പായെ ജയിൽ ഡയറക്ടറും ചാപ്ലൈൻമാരായി സേവനമനുഷ്ഠിക്കുന്ന വൈദികരുൾപ്പെടെയുള്ള മറ്റു പ്രവർത്തകരും ചെറിയൊരു വിഭാഗം തടവുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. സ്വാഗതഗാനാലാപനത്തിനും ഡയറക്ടറുടെ സ്വാഗതപ്രസംഗത്തിനും ശേഷം ഒരു വൈദികന്റെയും 2 തടവുകാരുടെയും സാക്ഷ്യമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
4: തന്റെ ജയിൽ സന്ദർശനത്തിന്റെ വേളയിൽ തനിക്കു മുൻപ് സംസാരിച്ച മോൺസെ, ഹൊസഫീന എന്നിവരുടെ സാക്ഷ്യങ്ങളെ പ്രശംസിച്ച പാപ്പ ജയിലിൽ നടത്തുന്ന ആധ്യാത്മിക ശുശ്രൂഷയുടെ പ്രാധാന്യം വെളിവാക്കുന്ന ഫാദർ ഹേസൂസിന്റെ വാക്കുകളെ പ്രത്യേകം പരാമർശിച്ചു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടുതന്നെ എല്ലാ മനുഷ്യരും പ്രാധാന്യമർഹിക്കുന്നുവെന്ന കാര്യം എടുത്തു പറഞ്ഞ പാപ്പ കർത്താവിന്റെ കടാക്ഷവും കരുണാമയമായ അവന്റെ സ്നേഹവും എപ്പോഴും നമ്മുടെ മേലുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അകൽച്ചയിലും വേദനിക്കുകയും മുന്നോട്ടു പോകാനുള്ള ആഗ്രഹം ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ കണ്ണുകളുയർത്തി ക്രിസ്തുവിലേക്കു നോക്കാൻ തടവുകാരോട് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. നിങ്ങൾക്കൊപ്പമുള്ള അനേകം മനുഷ്യരിലൂടെ അവൻ തന്റെ സ്നേഹവും സാമീപ്യവും അറിയിക്കുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. ജീവിതത്തിലെ തെറ്റുകളല്ല നമ്മുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കേണ്ടതെന്നും വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതത്തിലും

നമ്മെ നാമായിരിക്കുന്ന വിധത്തിൽ സ്നേഹിക്കുന്ന ദൈവം പക്ഷേ നാം ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്നേഹിക്കുന്ന ദൈവം നാം ജീവിതപ്പെടുത്തണമെന്ന് ആഗ്രഹത്തിൽ സ്നേഹിക്കുന്ന ദൈവം പക്ഷേ നാം ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൻ നമുക്ക് പുനരാരംഭത്തിനുള്ള അവസരം വെച്ചു നീട്ടുന്നുണ്ടെന്നും പാപ്പ പ്രസ്താവിച്ചു. മനുഷ്യരും ക്രൈസ്തവരുമായിരിക്കുക എന്നാൽ തെറ്റിലകപ്പെടാതിരിക്കുക എന്നതിനേക്കാൾ പരിവർത്തനത്തിനും അനുതാപത്തിനും അനുരഞ്ജനത്തിനും ക്ഷമയ്ക്കും തയ്യാറാകുക എന്ന അർത്ഥമാണുള്ളതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. പ്രഭാഷണശേഷം ഏവർക്കും പരിശുദ്ധ പിതാവ് ആശീർവാദം നൽകി. പിന്നീട് നടന്ന സമാപന ഗാനാലാപനത്തിനുശേഷം പരിശുദ്ധ പിതാവ് കുറച്ചു തടവുകാരെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്തു. ബ്രിയാൻസ് ഒന്ന് ജയിൽ സന്ദർശനം അവസാനിച്ച ശേഷം ലിയോ 14-ാമൻ പാപ്പ ഈ ദിനത്തിലെ രണ്ടാമത്തെ പ്രധാന ചടങ്ങിന്റെ ഭാഗമായി അവിടെ നിന്ന് 32 കിലോമീറ്ററുകൾ അകലെയുള്ള മോൺസെറാത്തിലെ പരിശുദ്ധാമ്മയുടെ പേരിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമത്തിലേക്ക് കാറിൽ യാത്രയായി. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 മുതൽ 12 വരെ തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി June 9 ചൊവ്വാഴ്ച ഉച്ച മുതൽ June 10 ബുധനാഴ്ച ഉച്ചവരെ നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർ വിവരണമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ പിതാവ് തന്റെ അപ്പസ്തോലിക യാത്രയുടെ 2-ാം പാദമായ ബാഴ്സലോണയിലേക്ക് യാത്രയായതുവരെയുള്ള വിവരങ്ങളാണ് വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ റേഡിയോയിലൂടെയും വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിലൂടെയും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചത്. മാഡ്രിഡിലെ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കും മറ്റ് ചടങ്ങുകൾക്കും ശേഷം അഡോൾഫോ സുവാരസ് മാഡ്രിഡ് ബരഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയോടെ സ്പെയിനിലെ കറ്റലോണിയ പ്രവിശ്യയുടെ തലസ്ഥാനമായ ബാഴ്സലോണയിലേക്ക് യാത്ര പുറപ്പെട്ട പാപ്പ 500 കിലോമീറ്ററുകളോളം നീണ്ട ഈ വിമാനയാത്രയ്ക്കു ശേഷം ഉച്ചകഴിഞ്ഞ് 12:30 ബാഴ്സലോണ ജോസെഫ് താരാദെയ്യാസ് ബാഴ്സലോണ എൽപ്രാത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി കറ്റലോണിയയിലെ പ്രാദേശിക ഔദ്യോഗിക നേതൃത്വം പരിശുദ്ധ പിതാവിനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുകയും തുടർന്ന് അവിടെയുള്ള VIP ഹാളിൽ ചെറിയൊരു കൂടിക്കാഴ്ച നടത്തുകയും പാപ്പ വിമാനത്താവളത്തിന്റെ ചാപ്പലിലെ സക്രാരി ആശീർവദിക്കുകയും ചെയ്തു. വിമാനത്താവളത്തിൽ നിന്നും 15 കിലോമീറ്ററുകളോളം അകലെ ബാഴ്സലോണ നഗരത്തിൽ വിശുദ്ധ കുരിശിന്റെയും റോമൻ ക്രൈസ്തവ പീഡനകാലത്ത് ക്രിസ്തുവർഷം 303-ൽ തന്റെ 13-ാം വയസ്സിൽ രക്തസാക്ഷിയായ വിശുദ്ധ എവ്ലാലിയുടെയും പേരിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. 599-ൽ വിശുദ്ധ കുരിശിനു സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയം 877 മുതലാണ് വിശുദ്ധ എവ്ലാലിയയ്ക്കുകൂടി സമർപ്പിക്കപ്പെട്ടത്. 1298-ൽ ആരംഭിച്ച ഈ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ 15-ാം നൂറ്റാണ്ടുവരെ തുടർന്നിരുന്നു. 1867-ൽ ഈ ദേവാലയം മൈനർ ബസലിക്കയായി ഉയർത്തപ്പെട്ടു. ബാഴ്സലോണയിലെ വിശ്വാസി സമൂഹത്തിനൊപ്പം മധ്യാഹ്ന യാമപ്രാർത്ഥനയ്ക്കായാണ് പരിശുദ്ധ പിതാവ് ഈ ദേവാലയത്തിലേക്കെത്തിയത്. ഇവിടെയെത്തിയ പാപ്പായെ ബാഴ്സലോണ അതിരൂപതാധ്യക്ഷൻ കർദിനാൾ ഹുവാൻ ഹൊസെ ഒമെയ്യ ഒമെയ്യയും ഡീനും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച പാപ്പ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ അല്പസമയം പ്രാർത്ഥനയിൽ ചിലവഴിച്ച ശേഷം ദേവാലയത്തിന്റെ മധ്യത്തിലൂടെ പ്രധാന അൾത്താരയിലെത്തി. തുടർന്ന് സ്വാഗതഗാനത്തിനുശേഷം അതിരൂപതാധ്യക്ഷൻ പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്കും ലോകത്ത് സമാധാനവും ഐക്യവും ഉണ്ടാകാൻ വേണ്ടിയുമാണ് ഈ പ്രാർത്ഥനയിൽ തങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതെന്ന് സ്പാനിഷ് ഭാഷയിലുള്ള തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. തുടർന്നു നടന്ന യാമപ്രാർത്ഥനാമധ്യേ പരിശുദ്ധ പിതാവ് വചനസന്ദേശം നൽകി.
3: യാമപ്രാർത്ഥനയിലെ 6-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ബാഴ്സലോണയിലെ സാന്താക്രൂസ് സാന്ത എവ്ലാലിയ ബസലിക്കയിൽ ഒരുമിച്ചുകൂടിയതിൽ തനിക്കുള്ള അതിയായ സന്തോഷം എടുത്തുപറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. വധു വരനോട് സംസാരിക്കുന്നതുപോലെയാണ് യാമപ്രാർത്ഥനകൾ എന്നതും ക്രിസ്തു തന്റെ ശരീരവുമായി ഐക്യപ്പെടുത്തി പിതാവിനോട് ഉയർത്തുന്ന പ്രാർത്ഥനയാണിത് എന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പഠനത്തെയും നാം ഏകശരീരമാകേണ്ടതിന് നാം എല്ലാവരും ഏക ആത്മാവിൽ സ്നാനം സ്വീകരിച്ചു എന്ന പൗലോസ്ലിഹായുടെ വാക്കുകളും ഉദ്ധരിച്ച പാപ്പ മണവാട്ടിയും ശരീരവും എന്ന 2 ചിത്രങ്ങളെക്കുറിച്ചാണ് തുടർന്ന് സംസാരിച്ചത്. തന്റെ അംഗങ്ങളുടെ വൈവിധ്യമാർന്ന അനുഭവങ്ങളും കൃപാവരങ്ങളും കൊണ്ട് സമ്പന്നമായ സഭ പ്രഥമവും പ്രധാനമായും ഒരു പ്രിയപ്പെട്ട വധുവാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ബാഴ്സലോണയിലെ വിശുദ്ധരുടെ സമൂഹത്തെ പ്രതിനിധീകരിക്കുവാൻ അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ ഈ അവബോധത്തോടെ ജീവിക്കുവാനും ക്രിസ്തുവിനെ പിൻചെല്ലുവാനും അപ്രകാരം ജീവിതത്തിന്റെ പൂർണതയിലേക്ക് നടന്നെടുക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഐക്യത്തോടെ താഴ്മയുള്ള നന്ദിയുള്ള ഹൃദയത്തോടെ വളരുന്നുവെന്നും സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകളിലും കുടുംബങ്ങളിലും ഇടവകകളിലും ജോലിസ്ഥലങ്ങളിലും പരിശീലന മേഖലകളിലും കൂരിയയിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള കടമയെയും ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു, ഏവരുടെയും പൊതുവായ പുത്രത്വത്തെയും പൊതുവായ വിളിയെയും കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് ത്യാഗം, പരസ്പര ശ്രദ്ധ, ക്ഷമ എന്നിവ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരു കുടുംബാന്തരീക്ഷം പുലർത്തുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. ഈ നഗരവും ഈ പ്രദേശവും ക്രിസ്തീയ സാഹോദര്യത്തിന് തുറന്ന വലിയൊരു ഭവനമാണെന്ന് സഭയ്ക്ക് മുൻപാകെ പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഏവരെയും ക്ഷണിച്ചതും പാപ്പ അനുസ്മരിച്ചു. എല്ലാ ധ്രുവീകരണത്തിനും അതീതമായി ഐക്യവും കൂട്ടായ്മയും കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്ന സഹോദര മനോഭാവം വളർത്തുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. എല്ലാവരും ഒരേ ആത്മാവിന്റെ പ്രവർത്തനത്താൽ സജീവമാണെന്നതിനാൽ ഏവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അനുസരണത്തിലും വിശ്വാസത്തിലും സ്വയം സമർപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആത്മാവാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. ഒരു ശരീരത്തിലെന്ന പോലെ നമുക്കിടയിൽ ശക്തവും ദുർബലവുമായ അവയവങ്ങളും ഉണ്ടെന്നും എന്നാൽ സന്ദേശമെല്ലായ്പ്പോഴും ഒന്നുതന്നെയാണെന്നും ലഭിച്ച ദാനങ്ങളുടെ സമൃദ്ധിയിൽ നാം ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ ശക്തരാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്ന ഐക്യത്തെയും അനുദിനം അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെയും നശിപ്പിക്കുവാൻ ഒന്നിനെയും അനുവദിക്കാതിരിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. യുദ്ധങ്ങളാലും ഭിന്നതകളാലും കീറിമുറിക്കപ്പെട്ട ഒരു ലോകത്ത് വിഘടിച്ചുകൊണ്ടിരിക്കുന്നതും വ്യക്തിപരവുമായ ഒരു സമൂഹത്തിൽ ത്യാഗങ്ങളുടെയും യാഗങ്ങളുടെയും വിലയിൽ പോലും ഐക്യത്തിന്റെയും സ്വീകാര്യതയുടെയും സമാധാനത്തിന്റെയും സാക്ഷികളും പ്രവാചകന്മാരുമാകുവാൻ ആഗ്രഹിക്കുന്നത് സാന്ത എവ്ലാലിയെപ്പോലെയുള്ള രക്തസാക്ഷികളുടെ അടിയുറച്ച ബോധ്യങ്ങളാണെന്നും അവരെപ്പോലെ ദൈവഹിതത്തിന് അതേയെന്ന് മറുപടി പറയുവാൻ ഏവർക്കും സാധിക്കണമെന്നും പാപ്പ പറഞ്ഞു.
2: പ്രാർത്ഥനയുടെ അവസാനം പാപ്പ ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് ദേവാലയത്തിന്റെ ക്രിപ്റ്റിലുള്ള വിശുദ്ധ എവ്ലാലിയുടെ കല്ലറയ്ക്കരികിലെത്തി പരിശുദ്ധ പിതാവ് പ്രാർത്ഥിച്ചു. പിന്നീട് ഏവരും അതിരൂപതാ മന്ദിരത്തിലേക്ക് ഉച്ചഭക്ഷണത്തിനായി പോയി. വൈകുന്നേരം 4:00 കറ്റലോണിയയുടെ പ്രസിഡന്റ് സാൽവദോർ ഇല്ല ഇ റോക്ക പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തി. 2020-21 കാലഘട്ടത്തിൽ സ്പെയിനിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹം 2024 കറ്റലോണിയയുടെ നേതൃപദത്തിലേക്കെത്തിയത്. വൈകുന്നേരം 5 പ്രദേശത്തുള്ള അഗസ്റ്റീനിയൻ സഭാംഗങ്ങൾക്കൊപ്പം പരിശുദ്ധ പിതാവ് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ജൂൺ 9 വൈകുന്നേരം പരിശുദ്ധ പിതാവിന്റെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളിൽ ഒന്ന് നഗരത്തിലുള്ള ലൂയിസ് കുംപാഞ്ഞീസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ യുവജനങ്ങൾക്കൊപ്പമുള്ള പ്രാർത്ഥനാ സായാഹ്നമായിരുന്നു. ഇതിനായി വൈകുന്നേരം 7:00 കാറിൽ യാത്രയായ പാപ്പ 5 കിലോമീറ്ററുകളോളം അകലെയുള്ള ഈ സ്റ്റേഡിയത്തിലേക്ക് 7:30 എത്തി. തുടർന്ന് പാപ്പ അവിടെയുണ്ടായിരുന്ന 30 ആംബുലൻസുകൾ വെഞ്ചരിച്ചു. ഏതാണ്ട് 40,000 യുവജനങ്ങളുണ്ടായിരുന്ന സ്റ്റേഡിയത്തിലൂടെ പരിശുദ്ധ പിതാവ് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചു. 1927 പണി ചെയ്യപ്പെട്ട ഈ സ്റ്റേഡിയത്തിന് 55,000 ആളുകളെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട്. 1992 ഒളിമ്പിക്സ് മത്സരങ്ങൾക്കുശേഷം ഇവിടെ വിവിധ കലാ കായിക മത്സരങ്ങളും സമ്മേളനങ്ങളും നടക്കാറുണ്ട്. 8:00 പ്രാർത്ഥനാ സമ്മേളനം ആരംഭിച്ചു. പ്രാരംഭ സ്വീകരണ ചടങ്ങുകൾക്കുശേഷം അതിരൂപതാധ്യക്ഷൻ കർദിനാൾ ഒമയ്യ ഒമയ്യ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. തുടർന്നു നടന്ന ഗാനാലാപനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം പാപ്പ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് സംസാരിച്ചു.
3: ബാഴ്സലോണയിലെ യുവജനങ്ങൾക്കൊപ്പം നടത്തിയ ജാഗരണ പ്രാർത്ഥനാ വേളയിൽ പാപ്പ യുവാക്കളുടെ വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് കത്തോലിക്ക സഭയുടെ മാതൃഭാവത്തെ എടുത്തുകാണിച്ചു. യുവാക്കൾ പങ്കുവച്ച അനുഭവ സാക്ഷ്യങ്ങൾക്ക് പാപ്പ നന്ദിയർപ്പിച്ചു. സത്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹത്തിന് വിശാലമായ ഒരു ചക്രവാളം ആവശ്യമാണെന്നും അതിനായി ആഴത്തിലുള്ള ഒരു യാത്ര ആവശ്യമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഓരോ പരിമിതമായ ചക്രവാളവും ഓരോ ചുവടും ഓരോ വിജയവും നമ്മെ തൃപ്തിപ്പെടുത്തുമ്പോൾ അവ നമ്മെ വീണ്ടും മുൻപോട്ടു നടക്കുവാൻ പ്രേരിപ്പിക്കണമെന്നും പാപ്പ പറഞ്ഞു. വ്യക്തിയെ കേന്ദ്രസ്ഥാനത്ത് നിർത്താത്തതും വിവിധ തലങ്ങളിൽ അനീതിയുടെയും അസ്തിത്വപരമായ ദാരിദ്ര്യത്തിന്റെയും സാഹചര്യങ്ങൾക്ക് കാരണമാകുന്നതുമായ സാമൂഹിക വ്യവസ്ഥകൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തണമെന്നും ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് പകരമായി നിശബ്ദതയുടെ നിമിഷങ്ങൾ വളർത്തിയെടുക്കുവാനും സുവിശേഷം വായിക്കുവാനും ദൈവവുമായി സംസാരിക്കുവാനും മറ്റുള്ളവരുമായി ഒരുമിച്ച് ആന്തരിക യാത്ര നടത്തുവാൻ ശ്രമിക്കുവാനും സഭയോടൊപ്പം യാത്ര ചെയ്യുവാനും വൈദികരെ കണ്ടുമുട്ടുവാനും പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. കഷ്ടപ്പാടുകൾ എന്നും ഒരു യാഥാർത്ഥ്യമാണെന്നും നിരാശ നിറഞ്ഞ ജീവിതത്തിൽ യേശുവുമായുള്ള സമ്പർക്കം ജീവിതത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുവാനും ജീവിതത്തിലേക്ക് മടങ്ങുവാൻ വീണ്ടും എഴുന്നേൽക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സമ്മർദ്ദങ്ങൾക്കും പ്രതീക്ഷകൾക്കും പിരിമുറുക്കങ്ങൾക്കും ആളുകളെ വിധേയമാക്കുന്ന ഒരു സാഹചര്യത്തിൽ മാനസികാരോഗ്യം വീണ്ടെടുക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും പാപ്പ പറഞ്ഞു. തന്റെ ഇഹലോകവാസത്തിന്റെ അവസാനം യേശു അനുഭവിച്ച വേദനകളെയും കഷ്ടപ്പാടുകളെയും പാപ്പ എടുത്തു പറഞ്ഞു. അന്ത്യ അത്താഴത്തിന്റെയും ഗത്സമനിയിലെ പ്രാർത്ഥനയുടെയും നിമിഷങ്ങളെയും കുരിശിൽ മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഭൂമിയെങ്ങും അന്ധകാരം ബാധിച്ചതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവപുത്രൻ മനുഷ്യരാശിയുടെ എല്ലാ ദുഃഖവും ഏകാന്തതയും കഷ്ടപ്പാടുകളും സ്വന്തം ജഡത്തിൽ ഏറ്റെടുത്തുവെന്ന് പാപ്പ വിശദീകരിച്ചു. നമ്മുടെ വേദന പങ്കുവയ്ക്കുകയും നമ്മുടെ ദുഃഖങ്ങളുടെ ഭാരം വഹിക്കുകയും നമ്മോടൊപ്പം കഷ്ടപ്പെടുകയും നാം കരയുമ്പോൾ സ്നേഹവും കരുണയും നിറഞ്ഞ തന്റെ സാന്നിധ്യത്തോടെ നമ്മുടെ അരികിൽ നിൽക്കുന്ന കരുണയുള്ള ദൈവത്തിന്റെ മുഖമാണ് ഇവിടെ വെളിപ്പെടുന്നതെന്നും പാപ്പ പറഞ്ഞു. യേശുവിന്റെ കുരിശ് നമ്മോട് പറയുന്നത് ദൈവം നമ്മെ കൈവിടുന്നില്ല എന്നും വേദനയുടെയും അങ്ങേയറ്റത്തെ ഏകാന്തതയുടെയും നിമിഷത്തിൽ അവൻ നമ്മോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുന്നു എന്നും അവൻ നമ്മുടെ കണ്ണുനീർ മാത്രമല്ല മറ്റുള്ളവർ കേൾക്കാത്ത നമ്മുടെ കഷ്ടപ്പാടിന്റെ നിലവിളി പോലും കേൾക്കുന്നു എന്നുമാണെന്ന് പാപ്പ പറഞ്ഞു. ഏറ്റവും പ്രയാസകരവും വേദനാജനകവുമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുന്ന ഭാരങ്ങൾ ഒരിക്കൽ കൂടി അവനെ ഏൽപ്പിക്കുകയും നിലവിളി ഉയർത്തുകയും വേണമെന്നും പാപ്പ പറഞ്ഞു. ജീവിതത്തിന്റെ പുനർജനനം ദൈവത്തോടൊപ്പം മാത്രമാണ് സാധ്യമാകുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ സാധിക്കുക എന്നത് ദൈവകൃപയുടെ ഒരു അടയാളം തന്നെയാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. പല കുറ്റകൃത്യ വാർത്തകളും ഇന്നും കുടുംബ ബന്ധങ്ങളിലെ വിഷലിപ്തമായ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ദുരുപയോഗവും അടിച്ചമർത്തലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും നിർഭാഗ്യവശാൽ പലപ്പോഴും സ്ത്രീഹത്യകളിലേക്കും നയിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വ്യക്തിപരമായും ഒരു സമൂഹം എന്ന നിലയിലും ഈ നാടകീയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. യേശു നമ്മെ ക്ഷമയുടെ പാതയിലേക്ക് ക്ഷണിക്കുമ്പോൾ ക്ഷമയുടെ കൃപയ്ക്കുവേണ്ടി നാം പ്രാർത്ഥിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു.
2: തുടർന്ന് നടന്ന സുവിശേഷ വായനയ്ക്കു ശേഷം പരിശുദ്ധ പിതാവ് ചെറിയൊരു വചന സന്ദേശവും നൽകി.
4: ജൂൺ 9 ചൊവ്വാഴ്ച വൈകുന്നേരം കറ്റലോണിയയിലെ ലൂയിസ് കുംബാഞ്ഞിസ് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ യുവജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ സായാഹ്നം നടത്തിയ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സുവിശേഷത്തിലെ നിക്കോദേമുസിന്റെ വ്യക്തിത്വത്തെ പരാമർശിച്ചുകൊണ്ടാണ് വചന സന്ദേശം നൽകിയത്. ഇരുട്ടിൽ തീർത്ഥാടനം നടത്തുന്ന വ്യക്തികളാണ് നാമെന്നും ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ അർത്ഥവും സത്യവും സ്നേഹവുമാണ് നാം അന്വേഷിക്കുന്നതെന്നും പാപ്പ പ്രസ്താവിച്ചു. ജീവിതത്തിലും വിശ്വാസ അനുഭവത്തിലും നാം എല്ലാവരും ഇരുട്ടിന്റെയും സംശയങ്ങളുടെയും നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അന്ധകാരത്തിന്റെ രാത്രികൾ അനുഗ്രഹത്തിന്റെയും പുനർജീവിതത്തിന്റെയും ഇടങ്ങൾ കൂടിയാണെന്നാണ് നിക്കോദേമുസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. നമ്മെ കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ അല്ല, രക്ഷിക്കാനും നവീകരിക്കാനുമുള്ള ആഗ്രഹത്തോടെയാണ് ദൈവം നമ്മെ സമീപിക്കുന്നതെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. അതുകൊണ്ടുതന്നെ രാത്രികളെ അവ നമ്മുടേതാകട്ടെ, സഭയുടേതാകട്ടെ, സമൂഹത്തിന്റേതാകട്ടെ, വിധിക്കുക എന്നതാകരുത് നമ്മുടെ ലക്ഷ്യമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സ്പെയിൻ ഉൾപ്പെടെയുള്ള ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികളെ ആത്മാർത്ഥതയോടെ നോക്കിക്കാണാൻ പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. പട്ടിണിയും സാമൂഹ്യ സാംസ്കാരിക ഭിന്നതകളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കു മുന്നിൽ ഏതുതരം ഭാവി പടുത്തുയർത്താനാണ് നാം ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഏവരെയും സ്വാഗതം ചെയ്യുന്നതും എല്ലാവരുടെയും അന്തസ്സുമാനിക്കുന്നതുമായ ഒരു രാജ്യമായി സ്പെയിൻ നിലനിൽക്കേണ്ടതുണ്ടെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കു നയിക്കാൻ സുവിശേഷത്തിന്റെ പ്രഭയ്ക്ക് സാധിക്കുമെന്ന ഉറപ്പോടെ തുറന്ന മനസ്സോടെയും വിശ്വാസത്തോടെയും ശരണത്തോടെയും ദൈവത്തെ തേടാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. നമ്മുടേതായ ഒന്നിനെയും നഷ്ടപ്പെടുത്താനല്ല, നമുക്ക് നിത്യജീവൻ നൽകാനും അവസാനമില്ലാത്ത ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു.
2: വിശ്വാസ പ്രമാണവും മറ്റ് പ്രാർത്ഥനകളുമായി തുടർന്ന ഈ സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകുകയും മരിയൻ ഭക്തിഗാനത്തിനും സമാപന ഗാനത്തിനും ശേഷം അതിരൂപതാ മന്ദിരത്തിലേക്ക് വൈകിട്ട് 9:30 തിരികെ പോവുകയും ചെയ്തു. അവിടെ എത്തിയ പാപ്പ അത്താഴം കഴിച്ച ശേഷം വിശ്രമിച്ചു. പാപ്പായുടെ സ്പെയിനിലെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ 5-ാം ദിവസമായ June 10 ബുധനാഴ്ച ഉണ്ടായിരുന്ന പ്രധാന പരിപാടികളിൽ ഒന്ന് കറ്റലോണിയയിലെ ജയിലുകളിലൊന്നായ ബ്രിയാൻസ് 1 സന്ദർശനമായിരുന്നു. ബാഴ്സലോണ അതിരൂപതാ മന്ദിരത്തിൽ നിന്നും 44 കിലോമീറ്ററുകൾ അകലെയുള്ള ഈയിടത്തേക്ക് രാവിലെ 10:45 പരിശുദ്ധ പിതാവ് കാറിൽ യാത്രയായി. 1991 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ജയിൽ 61,000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ളതാണ്. പുരുഷന്മാർക്കു വേണ്ടി മാത്രമുള്ളതായിരുന്ന ഈ സമുച്ചയത്തിൽ 1993 സ്ത്രീ തടവുകാർക്കായി മറ്റൊരു വിഭാഗം ആരംഭിച്ചിരുന്നു. രാവിലെ 11 മണിയോടെ ജയിലിലെത്തിയ പാപ്പായെ ജയിൽ ഡയറക്ടറും ചാപ്ലൈൻമാരായി സേവനമനുഷ്ഠിക്കുന്ന വൈദികരുൾപ്പെടെയുള്ള മറ്റു പ്രവർത്തകരും ചെറിയൊരു വിഭാഗം തടവുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. സ്വാഗതഗാനാലാപനത്തിനും ഡയറക്ടറുടെ സ്വാഗതപ്രസംഗത്തിനും ശേഷം ഒരു വൈദികന്റെയും 2 തടവുകാരുടെയും സാക്ഷ്യമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
4: തന്റെ ജയിൽ സന്ദർശനത്തിന്റെ വേളയിൽ തനിക്കു മുൻപ് സംസാരിച്ച മോൺസെ, ഹൊസഫീന എന്നിവരുടെ സാക്ഷ്യങ്ങളെ പ്രശംസിച്ച പാപ്പ ജയിലിൽ നടത്തുന്ന ആധ്യാത്മിക ശുശ്രൂഷയുടെ പ്രാധാന്യം വെളിവാക്കുന്ന ഫാദർ ഹേസൂസിന്റെ വാക്കുകളെ പ്രത്യേകം പരാമർശിച്ചു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടുതന്നെ എല്ലാ മനുഷ്യരും പ്രാധാന്യമർഹിക്കുന്നുവെന്ന കാര്യം എടുത്തുപറഞ്ഞ പാപ്പ കർത്താവിന്റെ കടാക്ഷവും കരുണാമയമായ അവന്റെ സ്നേഹവും എപ്പോഴും നമ്മുടെ മേലുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അകൽച്ചയിലും വേദനിക്കുകയും മുന്നോട്ടു പോകാനുള്ള ആഗ്രഹം ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ കണ്ണുകളുയർത്തി ക്രിസ്തുവിലേക്കു നോക്കാൻ തടവുകാരോട് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. നിങ്ങൾക്കൊപ്പമുള്ള അനേകം മനുഷ്യരിലൂടെ അവൻ തന്റെ സ്നേഹവും സാമീപ്യവും അറിയിക്കുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. ജീവിതത്തിലെ തെറ്റുകളല്ല നമ്മുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കേണ്ടതെന്നും വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതത്തിലും വാക്കുകളിലും നാം കാണുന്നതുപോലെ നമ്മെത്തന്നെ പരിവർത്തനപ്പെടുത്താൻ നമ്മെ ദൈവകൃപയ്ക്കു വിട്ടുകൊടുത്താൽ നമ്മുടെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും മാറ്റാനുള്ള അവസരം നമുക്കു ലഭിക്കുമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അനുനിമിഷം പ്രത്യാശയിലേക്കു നമ്മെ ക്ഷണിക്കുന്ന കർത്താവിനോട് ചേർന്നു നിൽക്കാൻ ആഹ്വാനം ചെയ്ത പാപ്പ ഭൗതികമായ ഒരു തടസ്സങ്ങൾക്കും നമ്മെ അവനിൽ നിന്ന് അകറ്റി നിർത്താനാകില്ലെന്ന് ഓർമ്മിപ്പിച്ചു. നമുക്കുള്ളിൽ അവന്റെ വാസസ്ഥലമുണ്ടെന്ന് അവൻ നമ്മുടെ മനസ്സിനോട് പറയുന്നുണ്ടെന്നും അവന് ഒരു അവസരം കൊടുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. നമ്മെ നാമായിരിക്കുന്ന വിധത്തിൽ സ്നേഹിക്കുന്ന ദൈവം പക്ഷേ നാം ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൻ നമുക്ക് പുനരാരംഭത്തിനുള്ള അവസരം വച്ചുനീട്ടുന്നുണ്ടെന്നും പാപ്പ പ്രസ്താവിച്ചു. മനുഷ്യരും ക്രൈസ്തവരുമായിരിക്കുക എന്നാൽ തെറ്റിലകപ്പെടാതിരിക്കുക എന്നതിനേക്കാൾ പരിവർത്തനത്തിനും അനുതാപത്തിനും അനുരഞ്ജനത്തിനും ക്ഷമയ്ക്കും തയ്യാറാകുക എന്ന അർത്ഥമാണുള്ളതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു.
2: പ്രഭാഷണശേഷം ഏവർക്കും പരിശുദ്ധ പിതാവ് ആശീർവാദം നൽകി. പിന്നീടു നടന്ന സമാപന ഗാനാലാപനത്തിനുശേഷം പരിശുദ്ധ പിതാവ് കുറച്ചു തടവുകാരെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്തു. ബ്രിയാൻസ് 1 ജയിൽ സന്ദർശനം അവസാനിച്ച ശേഷം ലിയോ 14-ാമൻ പാപ്പ ഈ ദിനത്തിലെ 2-ാമത്തെ പ്രധാന ചടങ്ങിന്റെ ഭാഗമായി അവിടെ നിന്ന് 32 കിലോമീറ്ററുകൾ അകലെയുള്ള മോൺസെറാത്തിലെ പരിശുദ്ധാമ്മയുടെ പേരിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമത്തിലേക്ക് കാറിൽ യാത്രയായി. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ ബാഴ്സലോണ രാജ്യത്തേക്കുള്ള സന്ദർശനം വിശ്വാസത്തിന്റെ വലിയ ഒരു ആഘോഷം എന്ന നിലയിലും പ്രഘോഷണം എന്ന നിലയിലും മുൻപോട്ടു പോകുമ്പോൾ ജൂൺ മാസം 10-ാം തീയതി മോൻസെറാത്തിലെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമത്തിലേക്കുള്ള പാപ്പായുടെ യാത്ര ഏറെ ഹൃദ്യമായിരുന്നു. കുന്നിൻമുകളിൽ ഭൂനിരപ്പിൽ നിന്നും 720 മീറ്ററുകൾ ഉയരത്തിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ബാഴ്സലോണ നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ എപ്പോഴും ശാന്തമായ അന്തരീക്ഷം ഈ ആശ്രമത്തിന്റെ പ്രത്യേകതയാണ്. ഈ ആശ്രമത്തിനടുത്തായിട്ടാണ് മോൻസെറാത്തിലെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള തീർത്ഥാടന ദേവാലയവും ഉള്ളത്. 13-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ആശ്രമം എസ്കൊളാനിയ ദി മോൻസെറാത്ത് എന്ന് കത്തലോണിയൻ ഭാഷയിൽ വിളിക്കപ്പെടുന്നു. പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ കന്യകയുടെ ആദ്യ ചിത്രം 880-ൽ ഒരു ഗുഹയിൽ ആട്ടിൻകൂട്ടത്തെ മേയിച്ച ചില കുട്ടികൾ പർവ്വതത്തിലെ ഒരു വെളിച്ചം കണ്ടതിനെ തുടർന്ന് കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് മെത്രനറിഞ്ഞപ്പോൾ ആ രൂപം മൻറേസയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചുവെങ്കിലും അമിത ഭാരം അനുഭവപ്പെട്ടതിനാൽ അതിന് സാധിച്ചില്ല. ഏകദേശം 95 സെന്റിമീറ്റർ ഉയരമുള്ള ഈ ചിത്രത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ശിശുവായ യേശുവിനോടൊപ്പം ചിത്രീകരിക്കുന്നു. വലതുകൈയിൽ പ്രപഞ്ചത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു ഗോളവും പരിശുദ്ധ അമ്മ പിടിച്ചിരിക്കുന്നു. അതേസമയം യേശു തന്റെ വലതുകൈകൊണ്ട് അനുഗ്രഹിക്കുകയും ഇടതുവശത്ത് ഒരു പൈൻ കോൺ പിടിക്കുകയും ചെയ്യുന്നു. 1881 സെപ്റ്റംബർ മാസം 11-ാം തീയതി കത്തലോണിയയുടെ ദേശീയ ദിനത്തിന്റെ വാർഷികത്തിൽ ലിയോ 13-ാമൻ പാപ്പ മോൻസെറാത്തിലെ മാതാവിനെ കത്തലോണിയയുടെ രക്ഷാധികാരിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. ഗോൾഫ് കാർട്ടിൽ പാപ്പ ബസിലിക്കയുടെ കവാടത്തിന് മുൻപിൽ എത്തിയപ്പോൾ ദേവാലയ മണികൾ സന്തോഷസൂചകമായി മുഴക്കി. ഫെലിയോ ദി ലൊബ്രഗാത് രൂപതയുടെ മെത്രാൻ സാബിയർ ഗോമസ് ഗാർസിയ, ആശ്രമത്തിലെ മഠാധിപതി മാനൽ ഗാഷ് ഇ ഹുറിയോസ് എന്നിവർ ചേർന്ന് പാപ്പായെ സ്വീകരിച്ചു. ഏകദേശം 1000-ത്തോളം കുരുന്നുകൾ പാപ്പായെ വരവേൽക്കുവാൻ കവാടത്തിൽ നിന്നതും ഏറെ ഹൃദയസ്പർശിയായിരുന്നു. ബസിലിക്കയുടെ പ്രവേശന കവാടത്തിൽ പാപ്പ വിശുദ്ധ കുരിശു ചുംബിക്കുകയും വിശ്വാസികളുടെ മേൽ വിശുദ്ധ ജലം തളിക്കുകയും ചെയ്തു. തുടർന്ന് അല്പസമയം വിശുദ്ധ കുർബാനയുടെ ചാപ്പലിലേക്ക് പ്രാർത്ഥനയ്ക്കായി പാപ്പ കടന്നുചെന്നു. തുടർന്ന് ജപമാല പ്രാർത്ഥനയ്ക്കായി തൽസ്ഥാനത്തേക്ക് പാപ്പ എത്തിച്ചേർന്നു. ആമുഖമായി രൂപതയുടെ മെത്രാൻ സബിയർ ഗോമസ് ഗാർസിയ സംസാരിച്ചു. തുടർന്ന് മഠാധിപതി പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പാപ്പായുടെ സന്ദർശനം ഏവരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും 1000 വർഷം പഴക്കമുള്ള ഈ ആരാധനാലയത്തിന്റെയും ആശ്രമത്തിന്റെയും പ്രാധാന്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. മനുഷ്യൻ സ്വയം കണ്ടെത്തുകയും സമാധാനത്തിന്റെ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ തീർത്ഥാടന ദേവാലയവും ആശ്രമവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർന്ന് ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചു. തന്റെ സ്പെയിൻ പര്യടനത്തിന്റെ ഭാഗമായി ബാഴ്സലോണയിലെ മോൻസെറാത്തിലെ മാതാവിന്റെ സന്നിധിയിലെത്തിയ പരിശുദ്ധ പിതാവ് അവിടുത്തെ മിത്രന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. മൊറെനെത്ത എന്ന് സ്നേഹപൂർവം വിളിക്കപ്പെടുന്ന മോൻസെറാത്തിലെ കറുത്ത മാതാവിന്റെ പാദങ്ങളിൽ തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയും ലോകം കാംക്ഷിക്കുന്ന നീതിയും സമാധാനവും സമർപ്പിക്കുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പെറുവിലെ ത്രുഹീലോയിൽ താൻ ഇടവക വികാരിയായിരുന്ന കാലത്ത് മോൻസെറാത്ത് മാതാവിനോടുണ്ടായിരുന്ന വ്യക്തിപരമായ ഭക്തിയും അദ്ദേഹം നന്ദിയോടെ സ്മരിച്ചു. നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ കണ്ണുനീരിനും പ്രാർത്ഥനകൾക്കും സാക്ഷ്യം വഹിച്ച ഈ പുണ്യസങ്കേതം കറ്റാലൻ ജനതയുടെ വിശ്വാസത്തിന്റെ അടയാളമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗായകസംഘമായ എസ്കൊളാനിയ പാടുന്ന സ്തുതിഗീതങ്ങളും ക്രിസ്തുവിനായി രക്തസാക്ഷിത്വം വരിച്ചവരുടെ ചരിത്രവും ഇവിടെയുണ്ടെന്ന് പറഞ്ഞ പാപ്പ 2023-ൽ ഫ്രാൻസിസ് പാപ്പ സുവർണ റോസാപുഷ്പം സമർപ്പിച്ചത് അനുസ്മരിച്ചുകൊണ്ട് മറിയം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ എത്രത്തോളം അവിഭാജ്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആയുധങ്ങൾ വെടിഞ്ഞുകൊണ്ട് യേശുവിനായി ജീവിതം സമർപ്പിച്ച മാറ്റത്തിന്റെ ഇടം കൂടിയാണ് ഇതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാനായിലെ കല്യാണ വിരുന്നിൽ മറിയം നൽകിയ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന നിർദ്ദേശം ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണരൂപമാണെന്ന് പരിശുദ്ധ പിതാവ് വിശദീകരിച്ചു. യേശുവിനെ ശ്രദ്ധിക്കുവാനും അവിടുത്തെ വചനം അനുസരിക്കുവാനും മറിയം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന യേശുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കുവാനാണ് മറിയം നമ്മോട് ആവശ്യപ്പെടുന്നതെന്നും ഈ സ്നേഹം വെറുമൊരു വികാരമല്ല, മറിച്ച് സുവിശേഷത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഹൃദയത്തെ പാകപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ വാക്കുകളിലും മനോഭാവങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന അക്രമചിന്തകളെക്കുറിച്ച് പാപ്പ മുന്നറിയിപ്പ് നൽകിയതോടൊപ്പം മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന വിമർശനങ്ങൾ, നശിപ്പിക്കുന്ന തരത്തിലുള്ള വിധി പ്രസ്താവങ്ങൾ, ഭിന്നിപ്പുണ്ടാക്കുന്ന ആക്രമണോത്സുകത എന്നിവ ഉപേക്ഷിക്കുവാനും ആഹ്വാനം ചെയ്തു. മോൺസെറാത്ത് മാതാവിന്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോ നിരായുദ്ധനാണെന്നും സ്നേഹത്തിന്റെ നിരായുദ്ധമായ ശക്തിയിലൂടെയാണ് ലോകം രക്ഷിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനികൾ ധരിക്കേണ്ടത് സത്യത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും ആയുധങ്ങളാണെന്നും അദ്ദേഹം വിശുദ്ധ പൗലോസ്ലിഹായെ ഉദ്ധരിച്ച് ഓർമ്മിപ്പിച്ചു. ശിശുക്കളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന യേശുവിന്റെ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിസ്സഹായരായവരെ സ്നേഹിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. പാപ്പയുടെ സന്ദേശത്തിനു ശേഷം ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും പരിശുദ്ധ രാജ്ഞി എന്ന ഗീതം ഏവരും ചേർന്ന് ആലപിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്കു ശേഷവും പാപ്പ അല്പസമയം ദേവാലയത്തിൽ ധ്യാനത്തിലായിരിക്കുകയും തുടർന്ന് ആശ്രമത്തിന്റെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിവാദ്യം ചെയ്തു. മധ്യാഹ്ന ഭക്ഷണം ആശ്രമത്തിലെ ബെനഡിക്റ്റൈൻ സന്യാസികൾക്കൊപ്പം കഴിക്കുകയും അന്തേവാസികളെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഉപചാര പുസ്തകത്തിൽ പാപ്പ ഇപ്രകാരം എഴുതി: മോൺസെറാത്തിലെ പരിശുദ്ധ മാതാവിന്റെ തിരുവടികളിൽ ഞാൻ എന്റെ പത്രോസിന്റെ ശുശ്രൂഷ സമർപ്പിക്കുന്നു. അവളുടെ മാതൃസ്നേഹപൂർവകമായ മധ്യസ്ഥ പ്രാർത്ഥന മുഴുവൻ സഭയെയും സംരക്ഷിക്കട്ടെ. തുടർന്ന് പാപ്പ ബാഴ്സലോണയിലെ വിവിധ രൂപതകളിലെ കാരിത്താസ് സംഘടനകളുടെയും കാരുണ്യപ്രവർത്തകരുടെയും സമ്മേളനത്തിനായി ആശ്രമത്തിൽ നിന്നും ഏകദേശം 60 കിലോമീറ്ററുകൾ അകലെയുള്ള റാവൽ ജില്ലയിലെ സെന്റ് അഗസ്റ്റി ദേവാലയത്തിലേക്ക് കാറിൽ യാത്രയായി. ഈ ദേവാലയം ദരിദ്രരുടെ കത്തീഡ്രൽ എന്നും അറിയപ്പെടുന്നു. ദാരിദ്ര്യം, കുടിയേറ്റം, സാമൂഹിക ബഹിഷ്കരണം എന്നിവ അടയാളപ്പെടുത്തിയ ഒരു ഇടമാണ് എൽ റാവൽ പ്രവിശ്യ. ദേവാലയ കവാടത്തിൽ എത്തിച്ചേർന്ന പാപ്പായെ ബാഴ്സലോണ അതിരൂപത അധ്യക്ഷൻ കർദിനാൾ ഹുവാൻ ഹോസേ ഒമേയ്യ ഒമേയ്യയും വികാരി ഫൗസ്തീൻ ജോൺ മെൽവെയും ചേർന്ന് സ്വീകരിച്ചു. വിശുദ്ധ കുരിശ് ചുംബിക്കുകയും വിശുദ്ധ ജലം വിശ്വാസികളുടെ മേൽ തളിക്കുകയും ചെയ്ത ശേഷം പാപ്പ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. കർദിനാൾ പാപ്പായ്ക്ക് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കാരിത്താസ് സംഘടനയുടെ രൂപത ജനറൽ സെക്രട്ടറി ക്രിസ്തീന തന്റെ സാക്ഷ്യം പങ്കുവച്ചു. ശേഷം ആസക്തി എന്ന വിഷയത്തെക്കുറിച്ചും സ്ത്രീകളുടെ കടത്ത് വിഷയത്തെക്കുറിച്ചും ഏതാനും ചില സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കപ്പെട്ടു. തുടർന്ന് റെൻസോ എന്ന ബാലന്റെ ചില ചോദ്യങ്ങൾക്കും പാപ്പ മറുപടി നൽകിക്കൊണ്ട് സന്ദേശം പങ്കുവച്ചു.
1: സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലികയാത്രയുടെ 5-ാം ദിവസമായ ജൂൺ 10-ാം തീയതി ബുധനാഴ്ച കറ്റലോണിയയിലെ ബാഴ്സലോണ അതിരൂപതയുടെ കാരുണ്യ സേവന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. തനിക്കു ലഭിച്ച സ്വീകരണത്തിനും സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കും നന്ദി പറഞ്ഞ പാപ്പ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് പരാമർശിച്ചുകൊണ്ട് ജീവിതം ഒറ്റയ്ക്ക് പ്രദർശന വസ്തുവാക്കാനുള്ള ഒന്നല്ലെന്നും ഒരുമിച്ച് കൂട്ടായ്മയിൽ ജീവിക്കാനും മുൻപോട്ടു പോകാനുമുള്ള ഒന്നാണെന്നും ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവർക്കൊപ്പം ജീവിക്കാൻ അറിയാത്തവർ ഇനിയും ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. റെൻസോ എന്ന ഒരു കുട്ടിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ട് താൻ പാപ്പായാകാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും എന്നാൽ ദൈവഹിതമനുസരിച്ച് അഗസ്റ്റീനിയൻ സഭയിൽ ചേരുകയായിരുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഓരോ കുട്ടിയും ദൈവത്തിന്റെ സ്വപ്നപദ്ധതിയുടെ ഭാഗമാണെന്നും അവൻ നമ്മുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നാം എന്തായിത്തീരുന്നു എന്നതിനേക്കാൾ യേശുവിന്റെ സുഹൃത്തായിത്തീരാൻ ആഗ്രഹിക്കുന്നുവോ എന്നതാണ് പ്രധാനപ്പെട്ടതെന്ന് പാപ്പ പറഞ്ഞു. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞ പാപ്പ യേശുവിന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ അവൻ ക്രൂശിക്കപ്പെട്ടുവെന്നും എന്നാൽ 3-ാം ദിനത്തിൽ അവൻ ഉയർത്തുവെന്നും ഓർമ്മിപ്പിച്ചു. സഹനങ്ങൾക്കപ്പുറം നിത്യമായ ആനന്ദമുണ്ടെന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. മുത്തശ്ശി മുത്തച്ഛന്മാർക്കു നൽകേണ്ട പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ തങ്ങളുടെ കൊച്ചുമക്കളുടെ ശുശ്രൂഷയ്ക്കായി പോലും അധ്വാനിക്കുന്ന അവർ ഒറ്റയ്ക്കാക്കപ്പെടരുതെന്ന് ഓർമ്മിപ്പിച്ചു. സ്നേഹത്തിനു പകരം സ്നേഹം കൊണ്ടാണ് മറുപടി നൽകേണ്ടതെന്നും അതാണ് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. എല്ലായ്പ്പോഴും ക്ഷമിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞ പാപ്പ ക്ഷമിക്കുകയെന്നാൽ നാം നേരിട്ട തെറ്റിനെ അംഗീകരിക്കുകയെന്നോ അതിൽ തുടരാൻ മറ്റുള്ളവരെ അനുവദിക്കുക എന്നോ അല്ല, വിദ്വേഷം നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണെന്ന് ഉദ്ബോധിപ്പിച്ചു. റെൻസോയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം പൊതുസദസ്സിനോടായി സംസാരിക്കവേ, ക്രൈസ്തവ വിശ്വാസം ഒരു കൃപയാണെന്നതാണ് വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവർക്കു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിക്കുമെന്ന് കാരുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു. ദൈവത്തെയും മറ്റുള്ളവരെയും പ്രതിഫലേച്ഛ കൂടാതെ സ്നേഹിക്കാനും സഹനമനുഭവിക്കുന്ന മനുഷ്യരിൽ കർത്താവാണ് സഹിക്കുന്നതെന്ന ബോധ്യത്തോടെ അവരുടെ നന്മ ആഗ്രഹിക്കാനുമാണ് ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. യേശുവിൽ അധിഷ്ഠിതവും അവന്റെ സ്നേഹത്താൽ വളരുന്നതുമായ സുവിശേഷാത്മക സ്നേഹമാണ് വ്യക്തിഗത സാമൂഹിക ക്രൈസ്തവ ജീവിതത്തിന് രൂപവും വ്യക്തിത്വവും നൽകുന്നത്. അതിരൂപതയിലെ കാരുണ്യസേവന പ്രവർത്തകരെയും അതുമായി ബന്ധപ്പെട്ട ഏവരെയും കണ്ടുമുട്ടാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച പാപ്പ, മനുഷ്യാന്തസ്സിനെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടുവോ എന്ന ചോദ്യമുയരുന്ന ഒരു കാലത്താണ് നിങ്ങൾ ദുർബലർക്കും പാവപ്പെട്ടവർക്കും ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പ്രസ്താവിച്ചു. ക്രൈസ്തവർ ദൈവസ്നേഹം അനുഭവസ്ഥമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഒരേ ദൈവപിതാവിന്റെ മക്കളാണ് നാമെന്ന ബോധ്യത്തോടെ മറ്റുള്ളവരെ സ്വീകരിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നതെന്ന് ഉദ്ബോധിപ്പിച്ച പരിശുദ്ധ പിതാവ്, സഭാനേതൃത്വത്തിനൊപ്പവും സുവിശേഷത്തിന്റെ സാക്ഷ്യമായും ക്രൈസ്തവ ജീവിതത്തിന്റെ മനോഹാരിത ലോകത്തിന് കാണിച്ചുകൊടുത്തുകൊണ്ടും ഈ ശുശ്രൂഷകൾ തുടരാൻ ആഹ്വാനം ചെയ്തു. ക്രൈസ്തവമായ പ്രത്യാശയുടെ വിശ്വസനീയരായ സാക്ഷികളാണ് നിങ്ങളെന്ന് പാപ്പ പ്രസ്താവിച്ചു.
0: സമ്മേളനത്തിന്റെ അവസാനം പാപ്പ വിവിധ കാരുണ്യപ്രവർത്തനങ്ങളുടെ അംഗങ്ങളെ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് പാപ്പ യാത്രയായി. പ്രാദേശിക സമയം വൈകുന്നേരം വിശ്വപ്രസിദ്ധമായ സഗ്രാദ ഫമീലിയ ദേവാലയത്തിലേക്ക് വിശുദ്ധബലി അർപ്പിക്കുന്നതിനായി പാപ്പ കടന്നുചെന്നു. സ്പെയിനിലെ ബാർസലോണ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ്. 2010 ബെനഡിക്ട് 16 പാപ്പ ഈ ദേവാലയത്തെ ചെറിയ ബസിലിക്കയായി പ്രഖ്യാപിച്ചിരുന്നു. 1883 ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും 2010 ആയപ്പോഴാണ് നിർമ്മാണം പകുതിയോളം പൂർത്തിയായത്. പരിശുദ്ധ പിതാവിന്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന 172.5 മീറ്റർ ഉയരമുള്ള ഗോപുരം ഉദ്ഘാടനം ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കുവാനും 120,000 മുകളിൽ ആളുകളാണ് എത്തിച്ചേർന്നത്. സഗ്രാദ ഫമീലിയ പള്ളി രൂപകൽപ്പന ചെയ്ത ശില്പി അന്തോണിയോ ഗൗദിയുടെ 100 ചരമവാർഷികത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ബസിലിക്കയുടെ മുൻപിൽ എത്തിച്ചേർന്ന പാപ്പായെ സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 സ്വീകരിക്കുകയും തുടർന്ന് ശില്പിയായ അന്തോണിയോ ഗൗദിയുടെ കല്ലറയിലേക്ക് ആനയിക്കുകയും ചെയ്തു. തുടർന്ന് സങ്കീർത്തിയിലെത്തിയ പാപ്പ വിശുദ്ധ കുർബാനയ്ക്കായി പ്രദക്ഷിണമായി നീങ്ങി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8 21-30 വരെയുള്ള തിരുവചന ഭാഗത്തെ ആധാരമാക്കി വിശുദ്ധ ബലി മധ്യേ പാപ്പ വചന സന്ദേശം നൽകി.
1: ബാഴ്സലോണയിലെ ലോകപ്രശസ്തമായ സഗ്രാദ ഫമീലിയ എന്ന തിരുക്കുടുംബത്തിന്റെ പേരിലുള്ള ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കവേ 8 സങ്കീർത്തനത്തിലെ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം എന്ന ആദ്യ അവസാന വാക്യങ്ങളോടെയാണ് ലിയോ 14 പാപ്പ സുവിശേഷ സന്ദേശം ആരംഭിച്ചത്. തുറന്നിട്ട വാതിലുകളോടെയും വിടർന്ന കരങ്ങളോടെയും വിശുദ്ധ കുർബാനയാലും തിരുവചനത്താലും നമ്മെ പോഷിപ്പിച്ചുകൊണ്ട് ഏവരെയും ദൈവസ്നേഹത്താൽ ഒരുമിപ്പിക്കുന്നതിനാണ് ഈ ദേവാലയമുള്ളതെന്ന് പാപ്പ പ്രസ്താവിച്ചു. തന്റെ പുത്രനിൽ തെളിയുന്ന ദൈവപിതാവിന്റെ മുഖത്തേക്ക് നാം കണ്ണുകളുയർത്തി നോക്കുന്ന ഇടമാണിതെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. 2010 ബെനഡിക്ട് 16 പാപ്പ ഈ ബസലിക്ക സന്ദർശിച്ചതും അതിന്റെ ടവറുകൾ ആശീർവദിച്ചതും അനുസ്മരിച്ച പാപ്പ, ഇതിന്റെ തുടർച്ചയായി യേശുക്രിസ്തുവിന്റെ പേരിലുള്ള ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ടവർ താൻ ആശീർവദിക്കുമെന്ന് പ്രസ്താവിച്ചു. മഹത്തായ സഗ്രാദ ഫമിലിയ ദേവാലയം ഒരു കെട്ടിടമെന്നതിനപ്പുറം ദൈവം പൂർത്തിയാക്കുന്ന ഒരു പദ്ധതിയെന്ന നിലയിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നാമെല്ലാവരും സഭയിലെ ജീവനുള്ള കല്ലുകളാണെന്നും ക്രിസ്തുവാണ് അടിസ്ഥാനവും പര്യവസാനവും ആരംഭവും അവസാനവുമെന്നും പ്രസ്താവിച്ച പാപ്പ, പണിതീരാത്ത ഒരു ദേവാലയമല്ല, പണിയിലിരിക്കുന്ന ഒരു ദേവാലയമാണ് നമുക്കു മുന്നിലുള്ളതെന്നും നാം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയങ്ങളാണെന്നും ഓർമ്മിപ്പിച്ചു. നാമല്ല ദൈവത്തിന് ഒരിടമൊരുക്കുന്നതെന്നും അവനാണ് നമുക്കായി ഇടമൊരുക്കുന്നതെന്നുമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതെന്നു പറഞ്ഞ പാപ്പ, ആ ഇടം അവന്റെ ഹൃദയമാണെന്ന് വിശദീകരിച്ചു. പരദേശികളും പാപികളുമായിരുന്ന നമുക്ക് തന്റെ പ്രിയപുത്രന്റെ സ്ഥാനമാണ് ദൈവം നൽകുന്നതെന്ന് പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. നമ്മോടു കൂടെയുള്ളവനും കൃപയുടെയും ക്ഷമയുടെയും രക്ഷയുടെയും നവജീവന്റെയും ഉറവയുമായാണ് യേശു നമുക്കിടയിലേക്ക് വന്നതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് യുദ്ധം നടത്താനോ നിഷ്കളങ്കരുടെ ജീവനെടുക്കാനോ സഹനത്തിലായിരിക്കുന്നവരെയും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പുറപ്പെടുന്നവരെയും അവഗണിക്കാനോ കഴിയില്ലെന്ന് പ്രസ്താവിച്ചു. നമ്മെ ഒന്നാമതാക്കുകയും വിശുദ്ധരാക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ദേവാലയത്തിന്റെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ കുരിശെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ഈ ദേവാലയത്തിലെ ക്രിസ്തുവിന്റെ ടവറിലേക്ക് നോക്കുന്ന നാം ക്രിസ്തുവിലേക്ക് നോക്കണമെന്നും ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന കുരിശ് മെഡിറ്ററേനിയനിലേക്ക് തെളിച്ചുവെച്ച ഒരു ദീപമാണെന്നും ദൈവസ്നേഹത്തിന്റെ തെളിഞ്ഞ അടയാളമാണെന്നും പാപ്പ പറഞ്ഞു. മണ്ണിന്റെയും വെണ്ണിന്റെയും സൃഷ്ടാവായ ദൈവമാണ് ലോകത്തിന് രൂപം നൽകിയ കലാകാരനെന്ന് പറഞ്ഞ പാപ്പ, സഗ്രാദ ഫമിലിയ ദേവാലയത്തിന്റെ ശില്പിയും ധന്യനുമായ ആന്റണി ഗൗദി നമുക്കായി വന്ന ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിനുള്ള ഒരു ആധ്യാത്മിക തീർത്ഥാടനത്തിന് സഹായകമാകുന്ന വിധത്തിലാണ് ഈ ദേവാലയം പണിതുയർത്തിയതെന്ന് ഓർമ്മിപ്പിച്ചു. കലയും സൗന്ദര്യവും സുവിശേഷവത്കരണത്തിനുള്ള ഉന്നത മാർഗങ്ങളാണെന്ന് കൂടിയാണ് ഈ ദേവാലയം സാക്ഷ്യപ്പെടുത്തുന്നതെന്നും പാപ്പ പറഞ്ഞു. സുവിശേഷത്തിന്റെ കലയനുസരിച്ച് ജീവിക്കാൻ പഠിക്കാനാണ് ഈ ദേവാലയം നമ്മെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ, ഉദ്ധിതനായ ക്രൂശിതനിലേക്ക് കണ്ണുകളുയർത്തുന്ന നാം മണ്ണിൽ പുതഞ്ഞുപോയ മനുഷ്യരുടെ മുഖമുയർത്താൻ പരിശ്രമിക്കണമെന്നും ലോകത്തിലെ ഏറ്റവും ഉയർന്ന ദേവാലയമെന്ന ലൗകികമായ കണക്കിനേക്കാൾ ഈ പ്രദേശത്തുള്ള തീർത്ഥാടക ദൈവജനത്തിന്റെ വഴികളെ പ്രകാശിപ്പിക്കുന്നതെന്ന നിലയിൽ വേണം ഈ ദേവാലയം മുന്നിൽ നിൽക്കേണ്ടതെന്നും കൂട്ടിച്ചേർത്തു.
0: ദിവ്യബലിയുടെ അവസാനം ബാഴ്സലോണയിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ലിയോ 14-ാമൻ പാപ്പായുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, പ്രവൃത്തികൾ, വാക്കുകൾ എന്നിവ തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു നല്ല വിത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മെഡിറ്ററേനിയൻ കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രകാശഗോപുരം പോലെ യേശുവിന്റെ നാമത്തിലുള്ള ഗോപുരം പാപ്പ ഉദ്ഘാടനം ചെയ്തു. ഗോപുരത്തിന്റെ രൂപകൽപ്പന പാപ്പായ്ക്ക് വിശദീകരിച്ചു കൊടുത്തത് അന്ധയായ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. വലന്തീന എന്ന ആ പെൺകുട്ടി ഗോപുരത്തിന്റെ ഒരു മാതൃകയിൽ സ്പർശിക്കുമ്പോൾ തനിക്കുണ്ടായ വികാരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പാപ്പായ്ക്ക് എല്ലാം വിശദീകരിച്ചു നൽകിയത്. നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, നീ മാത്രം അത്യുന്നതൻ എന്നത് ലത്തീൻ ഭാഷയിൽ ഗോപുരത്തിൽ ആലേഖനം ചെയ്തിരുന്നു. സാഗ്രദ ഫമിലിയയിലെ ഈ ബസലിക്കയെ കിരീടമണിയിക്കുന്ന രക്ഷകന്റെ കുരിശിലേക്ക് നിങ്ങളുടെ മക്കൾ അവരുടെ നോട്ടം തിരിച്ച് രക്ഷയുടെ ഫലങ്ങൾ സ്വീകരിക്കുകയും ജീവിതത്തിന്റെ ഈ പ്രഭാതത്തിൽ നിന്നു വന്ന സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ എന്ന വാക്കുകളോടെയാണ് പാപ്പ ഗോപുരം ഉദ്ഘാടനം ചെയ്തത്. എല്ലാ കർമ്മങ്ങൾക്കും ശേഷം ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് മടങ്ങിയ പാപ്പ അത്താഴം കഴിച്ച് വിശ്രമിച്ചു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ലിയോ 14 പാപ്പായുടെ ബാഴ്സലോണ സന്ദർശനത്തിന്റെ 2 ദിവസ വിവരണങ്ങളും നൽകിയ സന്ദേശങ്ങളുടെ മലയാള പരിഭാഷകളും കേൾക്കാം.

ബാഴ്സലോണയിൽ നിന്നും കാനറി ദ്വീപുകളിലേക്ക് പാപ്പ നടത്തുന്ന അപ്പസ്തോലിക സന്ദർശനത്തിന്റെ വിവരണവുമായി അടുത്ത പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടാം. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ലിയോ 14 പാപ്പായുടെ ബാഴ്സലോണ സന്ദർശനത്തിന്റെ 2 ദിവസ വിവരണങ്ങളും നൽകിയ സന്ദേശങ്ങളുടെ മലയാള പരിഭാഷകളും കേൾക്കാം. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ബാഴ്സലോണ രാജ്യത്തേക്കുള്ള സന്ദർശനം വിശ്വാസത്തിന്റെ വലിയ ഒരു ആഘോഷം എന്ന നിലയിലും പ്രഘോഷണം എന്ന നിലയിലും മുൻപോട്ടു പോകുമ്പോൾ ജൂൺ മാസം 10 തീയതി മോൻസെറാത്തിലെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമത്തിലേക്കുള്ള പാപ്പായുടെ യാത്ര ഏറെ ഹൃദ്യമായിരുന്നു. കുന്നിൻമുകളിൽ ഭൂനിരപ്പിൽ നിന്നും 720 മീറ്ററുകൾ ഉയരത്തിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ബാഴ്സലോണ നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ എപ്പോഴും ശാന്തമായ അന്തരീക്ഷം ഈ ആശ്രമത്തിന്റെ പ്രത്യേകതയാണ്. ഈ ആശ്രമത്തിനടുത്തായിട്ടാണ് മോൻസെറാത്തിലെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള തീർത്ഥാടന ദേവാലയവും ഉള്ളത്. 13 നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ആശ്രമം എസ്കൊളാനിയ ദി മോൻസെറാത്ത് എന്ന് കത്തലോണിയൻ ഭാഷയിൽ വിളിക്കപ്പെടുന്നു. പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ കന്യകയുടെ ആദ്യ ചിത്രം 880 ഒരു ഗുഹയിൽ ആട്ടിൻകൂട്ടത്തെ മേയിച്ച ചില കുട്ടികൾ പർവ്വതത്തിലെ ഒരു വെളിച്ചം കണ്ടതിനെ തുടർന്ന് കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് മെത്രനറിഞ്ഞപ്പോൾ ആ രൂപം മൻറേസയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചുവെങ്കിലും അമിത ഭാരം അനുഭവപ്പെട്ടതിനാൽ അതിന് സാധിച്ചില്ല. ഏകദേശം 95 സെന്റിമീറ്റർ ഉയരമുള്ള ഈ ചിത്രത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ശിശുവായ യേശുവിനോടൊപ്പം ചിത്രീകരിക്കുന്നു. വലതുകൈയിൽ പ്രപഞ്ചത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു ഗോളവും പരിശുദ്ധ അമ്മ പിടിച്ചിരിക്കുന്നു. അതേസമയം യേശു തന്റെ വലതുകൈകൊണ്ട് അനുഗ്രഹിക്കുകയും ഇടതുവശത്ത് ഒരു പൈൻ കോൺ പിടിക്കുകയും ചെയ്യുന്നു. 1881 സെപ്റ്റംബർ 11 കത്തലോണിയയുടെ ദേശീയ ദിനത്തിന്റെ വാർഷികത്തിൽ ലിയോ 13 പാപ്പ മോൻസെറാത്തിലെ മാതാവിനെ കത്തലോണിയയുടെ രക്ഷാധികാരിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും ലിയോ 14 പാപ്പയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. ഗോൾഫ് കാർട്ടിൽ പാപ്പ ബസിലിക്കയുടെ കവാടത്തിന് മുൻപിൽ എത്തിയപ്പോൾ ദേവാലയ മണികൾ സന്തോഷസൂചകമായി മുഴക്കി. ഫെലിയോ ദി ലൊബ്രഗാത് രൂപതയുടെ മെത്രാൻ സാബിയർ ഗോമസ് ഗാർസിയ, ആശ്രമത്തിലെ മഠാധിപതി മാനൽ ഗാഷ് ഇ ഹുറിയോസ് എന്നിവർ ചേർന്ന് പാപ്പായെ സ്വീകരിച്ചു. ഏകദേശം 1000 കുരുന്നുകൾ പാപ്പായെ വരവേൽക്കുവാൻ കവാടത്തിൽ നിന്നതും ഏറെ ഹൃദയസ്പർശിയായിരുന്നു. ബസിലിക്കയുടെ പ്രവേശന കവാടത്തിൽ പാപ്പ വിശുദ്ധ കുരിശു ചുംബിക്കുകയും വിശ്വാസികളുടെ മേൽ വിശുദ്ധ ജലം തളിക്കുകയും ചെയ്തു. തുടർന്ന് അല്പസമയം വിശുദ്ധ കുർബാനയുടെ ചാപ്പലിലേക്ക് പ്രാർത്ഥനയ്ക്കായി പാപ്പ കടന്നുചെന്നു. തുടർന്ന് ജപമാല പ്രാർത്ഥനയ്ക്കായി തൽസ്ഥാനത്തേക്ക് പാപ്പ എത്തിച്ചേർന്നു. ആമുഖമായി രൂപതയുടെ മെത്രാൻ സബിയർ ഗോമസ് ഗാർസിയ സംസാരിച്ചു. തുടർന്ന് മഠാധിപതി പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പാപ്പായുടെ സന്ദർശനം ഏവരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും 1000 വർഷം പഴക്കമുള്ള ഈ ആരാധനാലയത്തിന്റെയും ആശ്രമത്തിന്റെയും പ്രാധാന്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. മനുഷ്യൻ സ്വയം കണ്ടെത്തുകയും സമാധാനത്തിന്റെ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ തീർത്ഥാടന ദേവാലയവും ആശ്രമവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർന്ന് ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചു. തന്റെ സ്പെയിൻ പര്യടനത്തിന്റെ ഭാഗമായി ബാഴ്സലോണയിലെ മോൻസെറാത്തിലെ മാതാവിന്റെ സന്നിധിയിലെത്തിയ പരിശുദ്ധ പിതാവ് അവിടുത്തെ മിത്രന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. മൊറെനെത്ത എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന മോൻസെറാത്തിലെ കറുത്ത മാതാവിന്റെ പാദങ്ങളിൽ തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയും ലോകം കാംക്ഷിക്കുന്ന നീതിയും സമാധാനവും സമർപ്പിക്കുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പെറുവിലെ ത്രുഹീലോയിൽ താൻ ഇടവക വികാരിയായിരുന്ന കാലത്ത് മോൻസെറാത്ത് മാതാവിനോടുണ്ടായിരുന്ന വ്യക്തിപരമായ ഭക്തിയും അദ്ദേഹം നന്ദിയോടെ സ്മരിച്ചു. നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ കണ്ണുനീരിനും പ്രാർത്ഥനകൾക്കും സാക്ഷ്യം വഹിച്ച ഈ പുണ്യസങ്കേതം കറ്റാലൻ ജനതയുടെ വിശ്വാസത്തിന്റെ അടയാളമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗായക സംഘമായ എസ്കൊളാനിയ പാടുന്ന സ്തുതിഗീതങ്ങളും ക്രിസ്തുവിനായി രക്തസാക്ഷിത്വം വരിച്ചവരുടെ ചരിത്രവും ഇവിടെയുണ്ടെന്ന് പറഞ്ഞ പാപ്പ 2023 ഫ്രാൻസിസ് പാപ്പ സുവർണ റോസാപുഷ്പം സമർപ്പിച്ചത് അനുസ്മരിച്ചുകൊണ്ട് മറിയം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ എത്രത്തോളം അവിഭാജ്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആയുധങ്ങൾ വെടിഞ്ഞുകൊണ്ട് യേശുവിനായി ജീവിതം സമർപ്പിച്ച മാറ്റത്തിന്റെ ഇടം കൂടിയാണ് ഇതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാനായിലെ കല്യാണ വിരുന്നിൽ മറിയം നൽകിയ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന നിർദ്ദേശം ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണ രൂപമാണെന്ന് പരിശുദ്ധ പിതാവ് വിശദീകരിച്ചു. യേശുവിനെ ശ്രദ്ധിക്കുവാനും അവിടുത്തെ വചനം അനുസരിക്കുവാനും മറിയം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന യേശുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കുവാനാണ് മറിയം നമ്മോട് ആവശ്യപ്പെടുന്നതെന്നും ഈ സ്നേഹം വെറുമൊരു വികാരമല്ല, മറിച്ച് സുവിശേഷത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഹൃദയത്തെ പാകപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ വാക്കുകളിലും മനോഭാവങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന അക്രമചിന്തകളെക്കുറിച്ച് പാപ്പ മുന്നറിയിപ്പ് നൽകിയതോടൊപ്പം മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന വിമർശനങ്ങൾ, നശിപ്പിക്കുന്ന തരത്തിലുള്ള വിധി പ്രസ്താവങ്ങൾ, ഭിന്നിപ്പുണ്ടാക്കുന്ന ആക്രമണോത്സുകത എന്നിവ ഉപേക്ഷിക്കുവാനും ആഹ്വാനം ചെയ്തു. മോൺസറാത്ത് മാതാവിന്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോ നിരായുദ്ധനാണെന്നും സ്നേഹത്തിന്റെ നിരായുദ്ധമായ ശക്തിയിലൂടെയാണ് ലോകം രക്ഷിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനികൾ ധരിക്കേണ്ടത് സത്യത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും ആയുധങ്ങളാണെന്നും അദ്ദേഹം വിശുദ്ധ പൗലോസ് ലിഹായെ ഉദ്ധരിച്ച് ഓർമ്മിപ്പിച്ചു. ശിശുക്കളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന യേശുവിന്റെ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിസ്സഹായരായവരെ സ്നേഹിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. പാപ്പയുടെ സന്ദേശത്തിന് ശേഷം ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും പരിശുദ്ധ രാജ്ഞി എന്ന ഗീതം ഏവരും ചേർന്ന് ആലപിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷവും പാപ്പ അല്പസമയം ദേവാലയത്തിൽ ധ്യാനത്തിലായിരിക്കുകയും തുടർന്ന് ആശ്രമത്തിന്റെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിവാദ്യം ചെയ്തു. മധ്യാഹ്ന ഭക്ഷണം ആശ്രമത്തിലെ ബെനഡിക്റ്റൈൻ സന്യാസികൾക്കൊപ്പം കഴിക്കുകയും അന്തേവാസികളെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഉപചാര പുസ്തകത്തിൽ പാപ്പ ഇപ്രകാരം എഴുതി: മോൺസറാത്തിലെ പരിശുദ്ധ മാതാവിന്റെ തിരുവടികളിൽ ഞാൻ എന്റെ പത്രോസിന്റെ ശുശ്രൂഷ സമർപ്പിക്കുന്നു. അവളുടെ മാതൃസ്നേഹപൂർവകമായ മധ്യസ്ഥ പ്രാർത്ഥന മുഴുവൻ സഭയെയും സംരക്ഷിക്കട്ടെ. തുടർന്ന് പാപ്പ ബാഴ്സലോണയിലെ വിവിധ രൂപതകളിലെ കാരിത്താസ് സംഘടനകളുടെയും കാരുണ്യപ്രവർത്തകരുടെയും സമ്മേളനത്തിനായി ആശ്രമത്തിൽ നിന്നും ഏകദേശം 60 കിലോമീറ്ററുകൾ അകലെയുള്ള റാവൽ ജില്ലയിലെ സെന്റ് അഗസ്റ്റി ദേവാലയത്തിലേക്ക് കാറിൽ യാത്രയായി. ഈ ദേവാലയം ദരിദ്രരുടെ കത്തീഡ്രൽ എന്നും അറിയപ്പെടുന്നു. ദാരിദ്ര്യം, കുടിയേറ്റം, സാമൂഹിക ബഹിഷ്കരണം എന്നിവ അടയാളപ്പെടുത്തിയ ഒരു ഇടമാണ് എൽ റാവൽ പ്രവിശ്യ. ദേവാലയ കവാടത്തിൽ എത്തിച്ചേർന്ന പാപ്പായെ ബാഴ്സലോണ അതിരൂപത അധ്യക്ഷൻ കർദിനാൾ ഹുവാൻ ഹോസെ ഒമേയ ഒമേയയും വികാരി ഫൗസ്തീൻ ജോൺ മെൽവെയും ചേർന്ന് സ്വീകരിച്ചു. വിശുദ്ധ കുരിശ് ചുംബിക്കുകയും വിശുദ്ധ ജലം വിശ്വാസികളുടെ മേൽ തളിക്കുകയും ചെയ്ത ശേഷം പാപ്പ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. കർദിനാൾ പാപ്പായ്ക്ക് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കാരിത്താസ് സംഘടനയുടെ രൂപത ജനറൽ സെക്രട്ടറി ക്രിസ്തീന തന്റെ സാക്ഷ്യം പങ്കുവച്ചു. ശേഷം ആസക്തി എന്ന വിഷയത്തെക്കുറിച്ചും സ്ത്രീകളുടെ കടത്ത് വിഷയത്തെക്കുറിച്ചും ഏതാനും ചില സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കപ്പെട്ടു. തുടർന്ന് റെൻസോ എന്ന ബാലന്റെ ചില ചോദ്യങ്ങൾക്കും പാപ്പ മറുപടി നൽകിക്കൊണ്ട് സന്ദേശം പങ്കുവച്ചു.
3: സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലിക യാത്രയുടെ 5-ാം ദിവസമായ June 10 ബുധനാഴ്ച കറ്റലോണിയയിലെ ബാഴ്സലോണ അതിരൂപതയുടെ കാരുണ്യ സേവന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. തനിക്കു ലഭിച്ച സ്വീകരണത്തിനും സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കും നന്ദി പറഞ്ഞ പാപ്പ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് പരാമർശിച്ചുകൊണ്ട് ജീവിതം ഒറ്റയ്ക്ക് പ്രദർശന വസ്തുവാക്കാനുള്ള ഒന്നല്ലെന്ന്

0: സുഹൃത്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ എന്നതാണ് പ്രധാനപ്പെട്ടതെന്ന് പാപ്പ പറഞ്ഞു. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞ പാപ്പ യേശുവിന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ അവൻ സഹനങ്ങൾക്കപ്പുറം നിത്യമായ ആനന്ദമുണ്ടെന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. മുത്തശ്ശി മുത്തച്ഛന്മാർക്കു നൽകേണ്ട പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ തങ്ങളുടെ കൊച്ചുമക്കളുടെ ശുശ്രൂഷയ്ക്കായി പോലും അധ്വാനിക്കുന്ന അവർ ഒറ്റയ്ക്കാക്കപ്പെടരുതെന്ന് ഓർമ്മിപ്പിച്ചു. സ്നേഹത്തിനു പകരം സ്നേഹം കൊണ്ടാണ് മറുപടി നൽകേണ്ടതെന്നും അതാണ് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. എല്ലായ്പ്പോഴും ക്ഷമിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞ പാപ്പ ക്ഷമിക്കുകയെന്നാൽ നാം നേരിട്ട തെറ്റിനെ അംഗീകരിക്കുകയെന്നോ അതിൽ തുടരാൻ മറ്റുള്ളവരെ അനുവദിക്കുക എന്നോ അല്ല, വിദ്വേഷം നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണെന്ന് ഉദ്ബോധിപ്പിച്ചു. റിൻസോയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം പുതുസദസ്സിനോടായി സംസാരിക്കവെ ക്രൈസ്തവ വിശ്വാസം ഒരു കൃപയാണെന്നതാണ് വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവർക്കു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിക്കുമെന്ന് കാരുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു. ദൈവത്തെയും മറ്റുള്ളവരെയും പ്രതിഫലേച്ഛ കൂടാതെ സ്നേഹിക്കാനും സഹനമനുഭവിക്കുന്ന മനുഷ്യരിൽ കർത്താവാണ് സഹിക്കുന്നതെന്ന ബോധ്യത്തോടെ അവരുടെ നന്മ ആഗ്രഹിക്കാനുമാണ് ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. യേശുവിൽ അധിഷ്ഠിതവും അവന്റെ സ്നേഹത്താൽ വളരുന്നതുമായ സുവിശേഷാത്മക സ്നേഹമാണ് വ്യക്തിഗത സാമൂഹിക ക്രൈസ്തവ ജീവിതത്തിന് രൂപവും വ്യക്തിത്വവും നൽകുന്നത്. അതിരൂപതയിലെ കാരുണ്യസേവന പ്രവർത്തകരെയും അതുമായി ബന്ധപ്പെട്ട ഏവരെയും കണ്ടുമുട്ടാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച പാപ്പ മനുഷ്യാന്തസ്സിനെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടുവോ എന്ന ചോദ്യമുയരുന്ന ഒരു കാലത്താണ് നിങ്ങൾ ദുർബലർക്കും പാവപ്പെട്ടവർക്കും ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പ്രസ്താവിച്ചു. ക്രൈസ്തവർ ദൈവസ്നേഹം അനുഭവസ്ഥമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഒരേ ദൈവപിതാവിന്റെ മക്കളാണ് നാമെന്ന ബോധ്യത്തോടെ മറ്റുള്ളവരെ സ്വീകരിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നതെന്ന് ഉദ്ബോധിപ്പിച്ച പരിശുദ്ധ പിതാവ് സഭാനേതൃത്വത്തിനൊപ്പവും സുവിശേഷത്തിന്റെ സാക്ഷ്യമായും ക്രൈസ്തവ ജീവിതത്തിന്റെ മനോഹാരിത ലോകത്തിന് കാണിച്ചുകൊടുത്തുകൊണ്ടും ഈ ശുശ്രൂഷകൾ തുടരാൻ ആഹ്വാനം ചെയ്തു. ക്രൈസ്തവമായ പ്രത്യാശയുടെ വിശ്വസനീയരായ സാക്ഷികളാണ് നിങ്ങളെന്ന് പാപ്പ പ്രസ്താവിച്ചു.
1: സമ്മേളനത്തിന്റെ അവസാനം പാപ്പ വിവിധ കാരുണ്യപ്രവർത്തനങ്ങളുടെ അംഗങ്ങളെ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് പാപ്പ യാത്രയായി. പ്രാദേശിക സമയം വൈകുന്നേരം വിശ്വപ്രസിദ്ധമായ സഗ്രാദ ഫമീലിയ ദേവാലയത്തിലേക്ക് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനായി പാപ്പ കടന്നുചെന്നു. സ്പെയിനിലെ ബാർസലോണ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ്. 2010 ബെനഡിക്ട് 16 പാപ്പ ഈ ദേവാലയത്തെ ചെറിയ ബസിലിക്കയായി പ്രഖ്യാപിച്ചിരുന്നു. 1883 ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും 2010 ആയപ്പോഴാണ് നിർമ്മാണം പകുതിയോളം പൂർത്തിയായത്. പരിശുദ്ധ പിതാവിന്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന 172.5 മീറ്റർ ഉയരമുള്ള ഗോപുരം ഉദ്ഘാടനം ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കുവാനും 120,000 മുകളിൽ ആളുകളാണ് എത്തിച്ചേർന്നത്. സഗ്രാദ ഫമീലിയ പള്ളി രൂപകൽപ്പന ചെയ്ത ശില്പി അന്തോണിയോ ഗൗദിയുടെ 100 ചരമവാർഷികത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ബസിലിക്കയുടെ മുൻപിൽ എത്തിച്ചേർന്ന പാപ്പായെ സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 സ്വീകരിക്കുകയും തുടർന്ന് ശില്പിയായ അന്തോണിയോ ഗൗദിയുടെ കല്ലറയിലേക്ക് ആനയിക്കുകയും ചെയ്തു. തുടർന്ന് സങ്കീർത്തിയിലെത്തിയ പാപ്പ വിശുദ്ധ കുർബാനയ്ക്കായി പ്രദക്ഷിണമായി നീങ്ങി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 21 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം

0: കൃത്യാധാരമാക്കി വിശുദ്ധ ബലിമധ്യേ പാപ്പ വചന സന്ദേശം നൽകി.
1: ബാഴ്സലോണയിലെ ലോകപ്രശസ്തമായ സഗ്രാദ ഫമിലിയ എന്ന തിരുക്കുടുംബത്തിന്റെ പേരിലുള്ള ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കവേ എട്ടാം സങ്കീർത്തനത്തിലെ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം എന്ന ആദ്യ അവസാന വാക്യങ്ങളോടെയാണ് ലിയോ പതിനാലാമൻ പാപ്പ സുവിശേഷ സന്ദേശം ആരംഭിച്ചത്. തുറന്നിട്ട വാതിലുകളോടെയും വിടർന്ന കരങ്ങളോടെയും വിശുദ്ധ കുർബാനയാലും തിരുവചനത്താലും നമ്മെ പോഷിപ്പിച്ചുകൊണ്ട് ഏവരെയും ദൈവസ്നേഹത്താൽ ഒരുമിപ്പിക്കുന്നതിനാണ് ഈ ദേവാലയമുള്ളതെന്ന് പാപ്പ പ്രസ്താവിച്ചു. തന്റെ പുത്രനിൽ തെളിയുന്ന ദൈവപിതാവിന്റെ മുഖത്തേക്ക് നാം കണ്ണുകളുയർത്തി നോക്കുന്ന ഇടമാണിതെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. 2010 ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ ഈ ബസലിക്ക സന്ദർശിച്ചതും അതിന്റെ ടവറുകൾ ആശീർവദിച്ചതും അനുസ്മരിച്ച പാപ്പ, ഇതിന്റെ തുടർച്ചയായി യേശുക്രിസ്തുവിന്റെ പേരിലുള്ള ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ടവർ താൻ ആശീർവദിക്കുമെന്ന് പ്രസ്താവിച്ചു. മഹത്തായ സഗ്രാദ ഫമിലിയ ദേവാലയം ഒരു കെട്ടിടമെന്നതിനപ്പുറം ദൈവം പൂർത്തിയാക്കുന്ന ഒരു പദ്ധതിയെന്ന നിലയിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നാം എല്ലാവരും സഭയിലെ ജീവനുള്ള കല്ലുകളാണെന്നും ക്രിസ്തുവാണ് അടിസ്ഥാനവും പര്യവസാനവും ആരംഭവും അവസാനവുമെന്നും പ്രസ്താവിച്ച പാപ്പ, പണിതീരാത്ത ഒരു ദേവാലയമല്ല, പണിയിലിരിക്കുന്ന ഒരു ദേവാലയമാണ് നമുക്കു മുന്നിലുള്ളതെന്നും നാം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയങ്ങളാണെന്നും ഓർമ്മിപ്പിച്ചു. നാമല്ല ദൈവത്തിന് ഒരിടമൊരുക്കുന്നതെന്നും അവനാണ് നമുക്കായി ഇടമൊരുക്കുന്നതെന്നുമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതെന്നു പറഞ്ഞ പാപ്പ ആ ഇടം അവന്റെ ഹൃദയമാണെന്ന് വിശദീകരിച്ചു. പരദേശികളും പാപികളുമായിരുന്ന നമുക്ക് തന്റെ പ്രിയപുത്രന്റെ സ്ഥാനമാണ് ദൈവം നൽകുന്നതെന്ന് പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. നമ്മോടു കൂടെയുള്ളവനും കൃപയുടെയും ക്ഷമയുടെയും രക്ഷയുടെയും നവജീവന്റെയും ഉറവയുമായാണ് യേശു നമുക്കിടയിലേക്ക് വന്നതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് യുദ്ധം നടത്താനോ നിഷ്കളങ്കരുടെ ജീവനെടുക്കാനോ സഹനത്തിലായിരിക്കുന്നവരെയും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പുറപ്പെടുന്നവരെയും അവഗണിക്കാനോ കഴിയില്ലെന്ന് പ്രസ്താവിച്ചു. നമ്മെ ഒന്നാമതാക്കുകയും വിശുദ്ധരാക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ദേവാലയത്തിന്റെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ കുരിശെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ഈ ദേവാലയത്തിലെ ക്രിസ്തുവിന്റെ ടവറിലേക്കു നോക്കുന്ന നാം ക്രിസ്തുവിലേക്കു നോക്കണമെന്നും ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന കുരിശ് മെഡിറ്ററേനിയനിലേക്ക് തെളിച്ചുവെച്ച ഒരു ദീപമാണെന്നും ദൈവസ്നേഹത്തിന്റെ തെളിഞ്ഞ അടയാളമാണെന്നും പാപ്പ പറഞ്ഞു. മണ്ണിന്റെയും വിണ്ണിന്റെയും സൃഷ്ടാവായ ദൈവമാണ് ലോകത്തിന് രൂപം നൽകിയ കലാകാരനെന്ന് പറഞ്ഞ പാപ്പ, സഗ്രാദ ഫമിലിയ ദേവാലയത്തിന്റെ ശില്പിയും ധന്യനുമായ ആന്റണി ഗൗദി നമുക്കായി വന്ന ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിനുള്ള ഒരു ആധ്യാത്മിക തീർത്ഥാടനത്തിന് സഹായകമാകുന്ന വിധത്തിലാണ് ഈ ദേവാലയം പണിതുയർത്തിയതെന്ന് ഓർമ്മിപ്പിച്ചു. കലയും സൗന്ദര്യവും സുവിശേഷവത്കരണത്തിനുള്ള ഉന്നത മാർഗങ്ങളാണെന്ന് കൂടിയാണ് ഈ ദേവാലയം സാക്ഷ്യപ്പെടുത്തുന്നതെന്നും പാപ്പ പറഞ്ഞു. സുവിശേഷത്തിന്റെ കലയനുസരിച്ച് ജീവിക്കാൻ പഠിക്കാനാണ് ഈ ദേവാലയം നമ്മെ ക്ഷണിക്കുന്നതെന്നു പറഞ്ഞ പാപ്പ, ഉദ്ധിതനായ ക്രൂശിതനിലേക്ക് കണ്ണുകളുയർത്തുന്ന നാം മണ്ണിൽ പുതഞ്ഞുപോയ മനുഷ്യരുടെ മുഖമുയർത്താൻ പരിശ്രമിക്കണമെന്നും ലോകത്തിലെ ഏറ്റവും ഉയർന്ന ദേവാലയമെന്ന ലൗകികമായ കണക്കിനേക്കാൾ ഈ പ്രദേശത്തുള്ള തീർത്ഥാടക ദൈവജനത്തിന്റെ വഴികളെ പ്രകാശിപ്പിക്കുന്നതെന്ന നിലയിൽ വേണം ഈ ദേവാലയം മുന്നിൽ നിൽക്കേണ്ടതെന്നും കൂട്ടിച്ചേർത്തു.
0: ദിവ്യബലിയുടെ അവസാനം ബാഴ്സലോണയിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ലിയോ പതിനാലാമൻ പാപ്പായുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, പ്രവൃത്തികൾ, വാക്കുകൾ എന്നിവ തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു നല്ല വിത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മെഡിറ്ററേനിയൻ കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രകാശഗോപുരം പോലെ യേശുവിന്റെ നാമത്തിലുള്ള ഗോപുരം പാപ്പ ഉദ്ഘാടനം ചെയ്തു. ഗോപുരത്തിന്റെ രൂപകൽപ്പന പാപ്പായ്ക്ക് വിശദീകരിച്ചു കൊടുത്തത് അന്ധയായ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. വലന്തീന എന്ന ആ പെൺകുട്ടി ഗോപുരത്തിന്റെ ഒരു മാതൃകയിൽ സ്പർശിക്കുമ്പോൾ തനിക്കുണ്ടായ വികാരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പാപ്പായ്ക്ക് എല്ലാം വിശദീകരിച്ചു നൽകിയത്. നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, നീ മാത്രം അത്യുന്നതൻ എന്നത് ലത്തീൻ ഭാഷയിൽ ഗോപുരത്തിൽ ആലേഖനം ചെയ്തിരുന്നു. സാഗ്രദ ഫമിലിയയിലെ ഈ ബസലിക്കയെ കിരീടമണിയിക്കുന്ന രക്ഷകന്റെ കുരിശിലേക്ക് നിങ്ങളുടെ മക്കൾ അവരുടെ നോട്ടം തിരിച്ച് രക്ഷയുടെ ഫലങ്ങൾ സ്വീകരിക്കുകയും ജീവിതത്തിന്റെ ഈ പ്രഭാതത്തിൽ നിന്നു വന്ന സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ എന്ന വാക്കുകളോടെയാണ് പാപ്പ ഗോപുരം ഉദ്ഘാടനം ചെയ്തത്. എല്ലാ കർമ്മങ്ങൾക്കും ശേഷം ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് മടങ്ങിയ പാപ്പ അത്താഴം കഴിച്ച് വിശ്രമിച്ചു.

ബാഴ്സലോണയിൽ നിന്നും കാനറി ദ്വീപുകളിലേക്ക് പാപ്പ നടത്തുന്ന അപ്പസ്തോലിക സന്ദർശനത്തിന്റെ വിവരണവുമായി അടുത്ത പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടാം. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.